0: വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദനും സോണിപത്തിനും ഇടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഏകദേശം 2600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റെയിൽവേ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് സുപ്രധാന ചുവടുവെപ്പാണ് മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ. ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫിന് ശേഷം ജിന്ദ് ഏകലവ്യ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ചടങ്ങിൽ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക് ജിന്ദിൽ നിന്ന് പ്രധാനമന്ത്രി ചണ്ഡീഗഡിലേക്ക് പോകും. അവിടെ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 4,700 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് മോദി തുടക്കമിടും. തുടർന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ നവീകരിച്ച കേരളത്തിലെ 6 സ്റ്റേഷനുകൾ ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും.
0: കേരളത്തിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച 6 സ്റ്റേഷനുകളാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നത്. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ

0: അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ഭാരത് പദ്ധതിയിൽ സംസ്ഥാനത്ത് 35 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ മുൻ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുമായി ഫോണിൽ സംസാരിച്ചു. പിതാവ് ഷൈഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ മുൻ അമീറിന്റെ പൈതൃകം തുടർന്നും വഴികാട്ടിയാകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം ഉത്തർപ്രദേശിൽ ഇന്ന് മൈ ഭാരത് ദേശീയ യുവജന വോളണ്ടിയേഴ്സ് കൺവെൻഷൻ സംഘടിപ്പിക്കും. കൺവെൻഷന് ശേഷം നാളെയും മറ്റന്നാളുമായി രണ്ടു ദിവസത്തെ ചിന്തൻ ശിബിരം നടത്തും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ എന്നിവർ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 1500-ലധികം മൈ ഭാരത് വോളണ്ടിയർമാർ കൺവെൻഷനിൽ പങ്കെടുക്കും. വികസിത് ഭാരത് ലക്ഷ്യമിട്ട് ലഹരിമുക്ത യുവജന പ്രസ്ഥാനത്തിന്റെ അംബാസഡർമാരാകാൻ യുവാക്കൾ പ്രതിജ്ഞ എടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ആരോഗ്യകരവും ലഹരിമുക്തവുമായ ജീവിതശൈലി തെരഞ്ഞെടുക്കാൻ മറ്റുള്ളവർക്ക് പ്രചോദനമാകണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആന്റ് ബിലിയറി സയൻസസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ദേശീയ വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം ദേശീയ പരീക്ഷാ ഏജൻസി പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷത്തിലധികം പരീക്ഷാർത്ഥികൾ പങ്കെടുത്ത പുനഃപരീക്ഷയിൽ 11 ലക്ഷത്തിലധികം പേർ മെഡിക്കൽ ഡെന്റൽ ആയുഷ് കോഴ്സുകളിലേക്ക് പ്രവേശന യോഗ്യത നേടി. സ്കോർ കാർഡ് പരീക്ഷാ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെഡിക്കൽ പ്രവേശനവും കൌൺസിലിംഗും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ഫലം വേഗത്തിൽ പ്രഖ്യാപിച്ചതെന്ന് എൻടിഎ അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി എൻഡിഎ സഖ്യത്തിന്റെ നിർണായക യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സഖ്യകക്ഷി മന്ത്രിമാർ പങ്കെടുക്കും. നിയമനിർമ്മാണ അജണ്ടകൾ, സഖ്യകക്ഷികൾ തമ്മിലെ ഏകോപനം, സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തെ നേരിടാൻ സംയുക്ത തന്ത്രങ്ങൾ എന്നിവ യോഗത്തിൽ പ്രധാന ചർച്ചയാകും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ടെർമിനലിലെ T2-ൽ വിപുലീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പ്രവർത്തനം തുടങ്ങി. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം ഇരട്ടിയോളം വിസ്തൃതിയാണ് പുതിയ ഷോപ്പിനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോരിയക്കോട്.
1: കൂടുതൽ വിപുലമായ ഉൽപ്പന്നശേഖരം, നൂതന ഡിജിറ്റൽ സൌകര്യങ്ങൾ, ആകർഷകമായ പ്രത്യേക ഓഫറുകൾ എന്നിവയിലൂടെ യാത്രക്കാർക്ക് കൂടുതൽ മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് നവീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഉപഭോക്തൃ സേവന റോബോട്ടാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ പ്രധാന ആകർഷണം. ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, നിലവിലുള്ള ഓഫറുകൾ, ഷോപ്പിംഗിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവ റോബോട്ട് യാത്രക്കാർക്ക് നൽകും. കേരളത്തിലെ ഡ്യൂട്ടി ഫ്രീ റീറ്റെയിൽ രംഗത്താദ്യമായി ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ വസ്തുക്കളും ഉൾപ്പെടുന്ന പ്രത്യേക സൂപ്പർമാർട്ട് വിഭാഗവും ആരംഭിച്ചിട്ടുണ്ട്. വാട്സാപ്പ് വഴി ഡിജിറ്റലായി ഒപ്പിട്ട ഇൻവോയ്സ് നൽകുന്ന കേരളത്തിലെ ആദ്യ ഡ്യൂട്ടി ഫ്രീ ഷോപ്പായും ഇത് മാറി.
0: പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 20 വരെ നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. വീടുകളിലും ക്ഷേത്രങ്ങളിലും ഇന്ന് മുതൽ രാമായണ പാരായണം തുടങ്ങും. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പാരായണങ്ങളും ഭക്തി നിർഭരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ ശാന്തിഗിരി ആയുർവേദ ആന്റ് സിദ്ധ ആശുപത്രിയുമായി ചേർന്ന് നടപ്പാക്കുന്ന കർക്കിടകമാസ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. വെങ്ങേരി നേതാജി സേവാ മന്ദിരത്തിൽ മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഈ വർഷം ഫാം ഡി കോഴ്സിന് 50% സീറ്റിൽ മെരിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിംഗ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. മുൻ വർഷത്തെപ്പോലെ മുഴുവൻ സീറ്റിലും പ്രവേശനം നടത്താൻ മാനേജ്മെന്റുകൾക്ക് അധികാരം നൽകണമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രോസ്പെക്ടസ് പ്രകാരം മാത്രമേ പ്രവേശനം നടത്താനാവൂമെന്ന് മന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് വരാനിരിക്കുന്ന സെമി കണ്ടക്ടർ വിപ്ലവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. ലോകം സാങ്കേതികവിദ്യയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തെ ഒരു പ്രധാന സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റുന്നത് സംബന്ധിച്ച സുപ്രധാന ചർച്ചകളാണ് നടന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. കാർഡിഫിൽ 4 വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇതോടെ പരമ്പര 1-1 എന്ന സമനിലയിലാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെ ഡൽഹിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില ഗുരുതരമായിരിക്കുന്നു എന്ന വാർത്ത ആശങ്കാജനകമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയായിരുന്ന പി എസ് സി അഴിമതിയുടെയും മൂടിവെക്കലുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും അടിയന്തരമായി പിരിച്ചുവിടണമെന്നും കഴിഞ്ഞ 10 വർഷത്തെ പരീക്ഷകൾ, മൂല്യനിർണയം, നിയമനങ്ങൾ എന്നിവയെല്ലാം സംബന്ധിച്ച് സമഗ്രവും സുതാര്യവുമായ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് ലോക്സഭയിൽ അവതരിപ്പിച്ച വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ലിലെ അധികാര കേന്ദ്രീകരണ വ്യവസ്ഥകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേരളത്തിലെ എം പിമാർക്ക് മന്ത്രി റോജി എം ജോൺ കത്തയച്ചു. ബില്ലിലെ വ്യവസ്ഥകൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും സർവകലാശാലകളുടെ സ്വയംഭരണത്തെയും ദുർബലപ്പെടുത്തുന്നുവെന്ന് മന്ത്രി കത്തിൽ പറയുന്നു. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. റിസൾട്ട്സ് .hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. സാമൂഹ്യ അസമത്വങ്ങളെയും മനുഷ്യന്റെ വേദനകളെയും തൊട്ടറിഞ്ഞ് കവിതകളിലേക്ക് പകർത്തിയ കവിയായിരുന്നു വൈലോപ്പള്ളി ശ്രീധരമേനോനെന്ന് മന്ത്രി പി സി വിശ്വനാഥ് പറഞ്ഞു. വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സ്ഥാപിച്ച വൈലോപ്പള്ളിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ വൈകി നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അത് ശിക്ഷാർഹമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിംഗ് ആരംഭിക്കുന്നതിനാൽ ഇന്നു മുതൽ ഫറോക്ക് പുതിയ പാലം മുതൽ ചെറുവണ്ണൂർ വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററും ബി പി എം ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറും രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് യു ജി പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്.
2: 7 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
3: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി, തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലൈനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി, തുകലശ്ശേരി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. പുതിയൊരു ദിവസം ദാ ഇവിടെ നമുക്ക് മുന്നിലായിട്ട് മിഴി തുറന്നിരിക്കുകയാണ്. ദാ ഇങ്ങനെ ജൂലൈ മാസം 17-ാം തീയതി ഈ ഫ്രൈഡേ മോർണിംഗിൽ ഇങ്ങനെ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഇന്ന് ഗ്രീറ്റിംഗ് കാർഡ്സുമായിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടിയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ന് 17-ാം തീയതി കർക്കിടക മാസം 1-ാം തീയതി ആയിട്ടാണ് കാണുന്നത്. കർക്കിടക മാസം 1-ാം തീയതി എന്ന് പറയുമ്പോൾ രാമായണ മാസം ആരംഭമാണ്. രാമായണ മാസം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നതും ആ ഒരു ഭക്തിയുടെ ഒരു അന്തരീക്ഷമാണല്ലേ. അപ്പൊ എന്തായാലും ഈ ഒരു ഫ്രൈഡേ മോർണിംഗ് എല്ലാവർക്കും കളറാകട്ടെ. രാമായണ മാസത്തിന്റെ ആരംഭമാണ്, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ. ഇനി അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എവിടെയാണെങ്കിലും ഒരു ഭക്തിമയം നമുക്ക് കാണാൻ സാധിക്കും. രാമായണ പാരായണവും അതുപോലെ തന്നെ ദശപുഷ്പ ചൂടലും ഒക്കെ നമുക്ക് കാണാം. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ മുക്കുറ്റിയും അതുപോലെ തന്നെയുള്ള പൂക്കളൊക്കെ പറിച്ച് തലയിൽ വെച്ച് സ്കൂളിൽ പോയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പറ്റിയൊരു സമയം കൂടിയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു മോർണിംഗിൽ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാം. അറിയിക്കാനായിട്ട് വിളിക്കാം ടു ദ നമ്പർ 0469273033. ഈ ജൂലൈ മാസം 17-ാം തീയതി എന്ന് പറയുമ്പോൾ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. വേറൊന്നുമല്ല, നമ്മളൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇമോജി. നമുക്ക് സന്തോഷം വന്നാൽ, സന്തോഷകരമായിട്ടുള്ളൊരു മെസ്സേജാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അറ്റത്ത് ഒരു സ്മൈലി ഉണ്ടാവും അല്ലേ. അങ്ങനെ നമ്മുടെ എന്താ പറയുക, ഇമോഷൻസ് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇമോജീസ്. അപ്പൊ ഈ ഇമോജീസിന് വേണ്ടിയിട്ട് ഒരു ഡേ ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? അറിഞ്ഞില്ലെങ്കിൽ ദാ ഇന്ന് അറിഞ്ഞു, ഇന്നാണ് ആ ഡേ. ഇമോജീസിന് വേണ്ടിയിട്ടുള്ള ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ് ഇമോജീസ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു ദിവസം നമുക്ക് നല്ലൊരു ഇമോജിയിലൂടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് ആർക്കെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഒരു ഇമോജി അയക്കാനായിട്ട് മറക്കരുത്. മാത്രമല്ല, അതിലും വലിയ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ജൂലൈ 17-ാം തീയതി നമ്മൾ ആചരിക്കുന്നത് വേൾഡ് ഡേ ഫോർ ഇന്റർനാഷണൽ ജസ്റ്റിസ് എന്നതാണ് കേട്ടോ. അതായത് വേറൊന്നുമല്ല, നമ്മൾ ഇന്ന് ലോക അന്താരാഷ്ട്ര നീതിന്യായ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എല്ലാ വർഷവും ജൂലൈ 17 എന്ന ദിവസമാണ് ഇത് ആചരിക്കുന്നത് കേട്ടോ. ഇതിന് പിന്നിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് എന്തിനാണ് ഇങ്ങനൊരു ദിവസം ആചരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നീതി നിഷേധിക്കപ്പെടുന്നവരെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഒരിക്കലും ഒരു വ്യക്തിക്കും അവന് അർഹിക്കേണ്ട നീതി ലഭിക്കാതെ പോകരുത് എന്നൊരു സന്ദേശം ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തായാലും ഇത്രയും സ്പെഷ്യൽ ഡേയ്സ് ഉള്ള ഒരു ഡേ ആണ് ഈ ജൂലൈ 17 ഈ ഒരു ഫ്രൈഡേ മോർണിംഗ് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും എല്ലാവർക്കും ഈ ഒരു ദിവസത്തിൻ്റെ ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നത്തെ ദിവസമാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങളുള്ള ദിവസമാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ആദ്യം തന്നെ ഈ വിശേഷ ദിവസങ്ങളുടെ ആശംസ ഞാൻ അങ്ങോട്ട് അറിയിക്കുകയാണ്. നമുക്ക് നല്ലൊരു പാട്ടിലൂടെ തുടങ്ങിയാലോ? ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നത്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ്. നമ്മുടെ കൂടെ നമ്മുടെ ഫസ്റ്റ് കോളർ ചേരുന്നുണ്ട്. ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ, ഗുഡ് മോർണിംഗ് ചേട്ടൻ. അനിൽ ചേട്ടൻ, എന്തുണ്ട് വിശേഷം? ആണ്? ഓക്കെ, ഓണത്തുമ്പിയൊക്കെ ഇങ്ങനെ എത്തി നേരത്തെ. അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ?
1: വിഷ്ണു.
0: ഓക്കെ,
1: എന്നെ
0: എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. എന്നും വിളിക്കുക. അനിൽ ചേട്ടനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അനിൽ ചേട്ടന്റെ ഫ്രണ്ട് വിഷ്ണു ചേട്ടന്റെ ബർത്ത്ഡേ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും വിഷ്ണു ചേട്ടന് ആദ്യം തന്നെ നല്ലൊരു പിറന്നാൾ ആശംസ ഞാൻ ഇവിടെ നൽകുകയാണ്. ഒപ്പം ഇമോജി ഡേയുടെ ആശംസയും ചേട്ടൻ നൽകിയിട്ടുണ്ട്. രാമായണ മാസത്തിന്റെ ആശംസയും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ കൈമാറാണ്. ചേട്ടനും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അപർണ. വ്രതശുദ്ധിയുടെ മനഃശുദ്ധിയുടെയും പ്രാർത്ഥനകളുമായി ഒരു രാമായണ മാസം വന്നടഞ്ഞു. എല്ലാ ഭക്തർക്കും രാമായണ മാസ ആശംസകൾ. ഇന്ന് 38th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന റേഡിയോ സുഹൃത്തുക്കളായ മലപ്പുറം പന്താവൂർ കുഞ്ഞിപ്പ നഫീസ ദമ്പതികൾക്ക് ആശംസകളും നന്മകളും നേരുന്നു. ശുഭദിനാശംസകളോടെ പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ. മുഹമ്മദേക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജ് ഉണ്ട്, മെസ്സേജിലേക്ക് പോവാം. ഇന്ന് കർക്കിടകം 1, രാമായണ മാസം. പുണ്യമാസത്തിലെ നന്മകളും ഐശ്വര്യങ്ങളും നിറഞ്ഞതാകട്ടെ ഇനി വരുന്ന നാളുകൾ. ശുഭദിനം. എല്ലാ പ്രിയപ്പെട്ടവർക്കും രാമായണ മാസത്തിന്റെ ആശംസകൾ. സുജ ഇരവി പേരൂർ. സുജശീഷിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാനും അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഇല കൊഴിയാൻ ഒരു കാലമുണ്ടെങ്കിൽ തളിർക്കാനും ഒരു കാലമുണ്ട്. കഷ്ടതയ്ക്കൊരു കാലമുണ്ടെങ്കിൽ സമൃദ്ധിയുടെയും ഒരു കാലം വരും. അതേപോലെ തന്നെ കണ്ണുനീരിന്റെ കാലത്താണ് നമ്മളെങ്കിൽ സന്തോഷത്തിന്റെ ഒരു കാലവും നമ്മെ തേടി വരും. ആ പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. ശുഭദിനം നേരുന്നു സുലൈ അയിനിക്കോട്. സുലൈ ചേട്ടന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജ് ഉണ്ട് കേട്ടോ. ഇന്ന് മലയാള മാസാരംഭം, കർക്കിടകം 1, സർവ ഐശ്വര്യങ്ങളും നിറഞ്ഞതാകട്ടെ ഈ ദിനം. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ലേഖ ചേച്ചിയാണ്. ലേഖ ചേച്ചിക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആശംസകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. സമയം 7 കഴിഞ്ഞ് 18 ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു ടൈമിൽ നമ്മളിങ്ങനെ ആശംസകളൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കുഞ്ഞു പാട്ട് കേട്ടാലോ? ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. നമ്മള് പണ്ടത്തെ കാലത്ത് ഈ രാമായണ മാസം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മൈൻഡിലേക്ക് ഓടി വരുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പെൺകുട്ടികളാണെങ്കിൽ ഈ മുക്കുറ്റിയും അതുപോലെ തന്നെ ഈ കുറച്ച് ദശപുഷ്പങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പറിച്ചിട്ട് തലയെ വെച്ചിട്ടായിരിക്കും സ്കൂളിൽ പോകുന്നത്. ചില ദിവസങ്ങളിലൊക്കെ ചിലരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ളത്, അതായത് ഒരു 10th അല്ലെങ്കിൽ ഒരു +1 +2 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതങ്ങനെ വലിയ കാര്യമായിട്ട് നോക്കാറില്ല. പക്ഷെ കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്തുണ്ടല്ലോ, ഇതൊക്കെ പറിച്ച് തലയെ വെച്ചിട്ട് പോകാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് അമ്മ ഒരുക്കി ബസ് സ്റ്റോപ്പിൽ കൊണ്ടു നിർത്തും, അവിടെ നിന്ന് ബാക്കിയുള്ള കുട്ടികളുടെ തലയിൽ മുക്കുറ്റിയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പോയി പറിച്ച് ഇങ്ങനെ തലയിൽ കുറേ കാർഡ് പോലെ ഇങ്ങനെ വെച്ച് പോയിട്ടുണ്ടാവും. ഞാൻ മാത്രമല്ല, ഒട്ടുമിക്ക ഗേൾസും ചെയ്തിട്ടുള്ള കാര്യമാണ്. പണ്ടത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഒരു എന്താ പറയുക, ഇപ്പം നമ്മളത് ചെയ്യുന്നില്ലെങ്കിലും പണ്ട് ഈ ഒരു സാധനം നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും ഇനിയില്ല ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിലും കുളിച്ച് കഴിഞ്ഞിട്ട് ഈ മുക്കുറ്റി തലയിൽ വെക്കുക, മുക്കുറ്റി കുറിയിടുക, ഇതൊക്കെ ചെയ്യുന്നത് പണ്ടുള്ളവർ ഒരുപാട് പേര് ചെയ്യാറുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല. ഈ മുക്കുറ്റി കുറിയിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത ഒരാളുണ്ടായിരുന്നു, അല്ലെങ്കിൽ മീൻസ് അങ്ങനെയുള്ള ആൾക്കാരുള്ള ഒരു ടൈമാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ആകുന്നതനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള പഴയ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മറന്നു പോകുന്നു എന്നൊരു ഒരു സ്റ്റേജിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പഴയ കാര്യങ്ങൾ നമ്മൾ അവിടെ ഇട്ടിട്ടിട്ടിട്ട് കളഞ്ഞു വരികയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസമെങ്കിലും ആ പഴമയിലേക്കൊക്കെ തിരിച്ചു പോകാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ. അടുത്തൊരു മെസ്സേജ് ഉണ്ട്. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ അനിത ചീശയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ കൊടുത്തേക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അനിത ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ ഞാനും അങ്ങോട്ട് തരുകയാണ്. മനസ്സിൽ നന്മയാണ് ജീവിതത്തിലെ പ്രകാശം, ഒത്തിരി സ്നേഹത്തോടെ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ രാമായണ മാസ പുലരിയിൽ ഞാൻ സ്നേഹത്തോടെ നൽകുന്നു, പ്രത്യേകിച്ച് ഇന്ന് വിഷസുള്ള എല്ലാവർക്കും, സൗഹൃദവാണിയിലെ എല്ലാ കൂട്ടുകാർക്കും, അപ്പൂസിനും അമ്മൂസിനും ദീപൂസിനും, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ അമ്പിളി ചേച്ചിയാണ്. അമ്പിളി ചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ആശംസകളൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ യാത്ര തുടരുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിട്ടുണ്ട്. സാധാരണ മോർണിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കോളുള്ള ദിവസമായിരിക്കും, പക്ഷേ ഇന്നിതാകണ്ടില്ലേ എന്നെ ഇവിടെ പോസ്റ്റ് ആക്കുന്നത് എല്ലാവരും കൂടി. എന്തായാലും ഒരു ചെറിയ പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ് കേട്ടോ. നമുക്ക് ഒരു നല്ല പാട്ട് കേട്ടിട്ട് വരാം എന്ന് പറയുന്ന സമയത്ത് എനിക്കൊരു കോളുണ്ട്. ആരാണ് എന്ന് നോക്കിയേക്കാം. ഹലോ.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: ഇത് കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തി. അനിൽ.
0: അനിൽ ചേട്ടൻ, എന്നാണ്ട് വിശേഷം?
1: നല്ല വിശേഷമൊക്കെ തന്നെ, സുഖമായിട്ടിരിക്കുന്നു.
0: എന്താണ് ഇന്നത്തെ ആശംസ?
1: അതേക്കൊന്ന് ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്.
0: എന്താണ്
1: അപ്പൊ ഇന്നത്തെ ആശംസ? നമ്മുടെ റേഡിയോയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ശ്രോതാവായിരുന്നു നബീസ കുഞ്ഞിപ്പ പന്താവൂരിന്. ആകാശവാണി നിലയങ്ങളിലൊക്കെ പേര് കേട്ട ആളാണ് കുഞ്ഞിപ്പ പന്താവൂര്. അപ്പോൾ അദ്ദേഹത്തിന്റെയും നഫീസ തേടെയും 38th വിവാഹ വാർഷികമാണ് ഇന്ന്. അപ്പം ഇരുവർക്കും ഞങ്ങൾ ത്രിമൂർത്തീസിന്റെയും സൗഹൃദവാണിയുടെയും പേരിൽ ഹൃദയം നിറഞ്ഞൊരായിരം വിവാഹ വാർഷിക ആശംസകൾ സ്നേഹത്തോടെ അറിയിക്കുന്നു.
0: തീർച്ചയായിട്ടും നല്ലൊരു ആശംസ കൊടുത്തേക്കാം.
1: കഴിഞ്ഞ റേഡിയോ ദിനത്തിന്റെ അന്ന് ദീപ നമ്മുടെ കുഞ്ഞിപ്പായുടെ ഇന്റർവ്യൂ ഇവിടെ പ്രകാശം ചെയ്തിരുന്നു. ആ കുഞ്ഞിപ്പയാണ് ഈ കുഞ്ഞിപ്പ.
0: മനസ്സിലായി.
1: ആകാശവാണി റേഡിയോകളിൽ ഏകദേശം 1.5 to 2 lakh കത്തുകൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഒരുപാട് പേര് കേട്ട ആളാണ്. കുഞ്ഞിപ്പായ്ക്ക് നബീസത്തേക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുന്നു.
0: നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ.
1: ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും, ശ്രോതാക്കൾക്കും, സഹൃദവാണി കൂട്ടുകാർക്കും, അമൃതയ്ക്കും അപർണയ്ക്കും ദീപയ്ക്കും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം കൂടി ആശംസിക്കുന്നു.
0: താങ്ക് യു ചേട്ടൻ. ചേട്ടനും ഫാമിലിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചത് അനിൽ ചേട്ടനായിരുന്നു ത്രിമൂർത്തീസിൽ നിന്ന്. അപ്പോൾ ആശംസ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിപ്പ പന്താവൂർ, അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ രണ്ടു പേർക്കും നല്ലൊരു ആശംസ ഞാനിവിടെ കൊടുക്കുകയാണ്. നഫീസത്ത, അപ്പോൾ രണ്ടു പേർക്കും നല്ലൊരു വെഡിങ് ആനിവേഴ്സറി ആശംസ ഞാനിവിടെ നൽകുകയാണ്. ഒപ്പം അനിൽ ചേട്ടൻ പറഞ്ഞ ബാക്കി എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസയും കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് പാട്ടിലേക്ക് പോയാലോ. ഇതാ വരുന്ന പാട്ട്, കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കേട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.

ആശംസകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ അപർണയാണ്. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അങ്ങനെ പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇമോജി ഡേ ആണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരുപാട് ഇമോജി വെച്ച് ഭയങ്കര രസമായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊരു മെസ്സേജ് എനിക്കിവിടെ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അപർണ, ഞാൻ ഷീബ കുമരകം. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കുഞ്ഞിപ്പ പന്താവൂരിനും നഫീസയ്ക്കും 1000 വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യുന്നു. രാമായണ മാസത്തിന്റെ ആശംസകൾ നേരുന്നു. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസ. ഇമോജി ദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് മിനി ബാബു ആലപ്പുഴയ്ക്കും. ബാലസുബ്രഹ്മണ്യനും ശ്രീനിവാസനും അൻസാറിനും സൗഹൃദവാണി കൂട്ടുകാർക്കും കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീബ ചീച്ചിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷീബ ചീച്ചിക്കും നമ്മുടെ അവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങൾക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാനും അങ്ങോട്ട് തരുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജ് ഉണ്ട്, നമ്മുടെ സിന്ധു ചേച്ചിയാണ് നല്ലൊരു ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ചക്രക്കുട്ടി, സൗഹൃദവാണി കൂട്ടുകാർക്ക് നല്ലൊരു ആശംസ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചക്രക്കുട്ടിയുടെ ചേച്ചിയും മക്കളും എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫോട്ടോയാണ്, ഹാഫ് സാരിയൊക്കെ കൊടുത്തിട്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തെങ്കിലും ചേച്ചിക്കും ഫാമിലിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജ് ഉണ്ട്, ഹായ് അപർണ, വിളിച്ചപ്പോൾ പറയാൻ മറന്നുപോയി, അനിൽ വായ്പൂരിൻ്റെ ഓണത്തുമ്പികൾക്ക് നല്ലൊരാശംസ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതും ഒരുപാട് ഇമോജി വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് വന്നൊരു മെസ്സേജാണ്. അപ്പോൾ എന്തായാലും അനിൽ ചാട്ടിൻ്റെ ഓണത്തുമ്പിക്ക് നല്ലൊരാശംസ എന്ന് കൊടുത്തേക്കാം. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കാം. ഹായ് ഹലോ അപർണ മോളെ, എല്ലാവർക്കും കർക്കിടക ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. പിന്നെ ഇന്ന് സ്പെഷ്യലായി ഈ ദിവസത്തിൽ പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നദീറക്കുട്ടിയുടെ വീട്ടിൽ പോയ ഗീതാജിക്കും കൂട്ടുകാർക്കും ആശംസകൾ. അങ്ങനെ നദീറ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂടപ്പിറപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകുന്നു. കഴിഞ്ഞ ആഴ്ചയും നമ്മുടെ പ്രിയപ്പെട്ട കുറേ കൂട്ടുകാർ അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഉഷചേച്ചിയാണ് വാഴപ്പള്ളിയിൽ നിന്ന്. ഉഷചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം നദീർത്തേക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജ് ഉണ്ട്, മെസ്സേജിലേക്ക് പോവാണ്. മെസ്സേജ് അയച്ചത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആകാശ് മോഹനാണ് കേട്ടോ. രാമായണം വായിക്കുന്ന അല്ലെങ്കിൽ രാമായണ പാരായണം ചെയ്യുന്നതിൻ്റെ ഒരു ഇമോജി എന്താ പറയുക, ഒരു പിക്ചറൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ട്. ഹായ് നമസ്കാരം അപർണ ചേച്ചി, എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു രാമായണ മാസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം ചെറുക്കടവിൽ നിന്ന് ആകാശും ആദിത്യനും. ഞാൻ ഇത് 4th തവണയാണ് രാമായണ പാരായണ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 3 വർഷവും സമ്മാനം കിട്ടി. എൻ്റെ രാമായണ പാരായണത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ രാമായണം കാണാതെ പഠിച്ചാണ് പാരായണം ചെയ്യുന്നത്. ഏകദേശം 15 ദിവസത്തോളം എടുക്കും രാമായണം കാണാതെ പഠിക്കാൻ. ഇത്തവണയും മത്സരത്തിനായി അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ട് മത്സരിക്കുക, വിജയിക്കാൻ സാധിക്കട്ടെ, സമ്മാനങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. രാമായണം കാണാതെ പഠിച്ച് പാരായണം ചെയ്യുക എന്ന് പറയുന്നത് അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. മോൻ ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആകാശിനും ആദിത്യനും. അപ്പോൾ നമുക്ക് ഒരു പാട്ടിലേക്ക് പോയാലോ. ദാവരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കൂടെയുള്ളത്. ഞാൻ ആർജി അപർണയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആകുമ്പോൾ എനിക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപർണ മോൾക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും എന്റെ കാതോരം കൂട്ടുകാർക്കും മഴയിൽ കുതിർന്ന നല്ലൊരു ശുഭദിനം നേരുന്നു. കുട്ടിക്കാലത്ത് റേഡിയോ വഴി കേട്ടിരുന്ന പേരാണ് നഫീസ കുഞ്ഞിപ്പാ പന്താവൂർ. 2 വർഷം മുമ്പ് ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി കണ്ടു. അവർ എന്റെ വീട്ടിലും വന്നു, പിന്നെ എന്റെ മകന്റെ കല്യാണത്തിനും വന്നു. ഒത്തിരി സന്തോഷം. ഇന്നവരുടെ 38th വെഡിങ് ആനിവേഴ്സറി ആണ്. ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഇനിയും ഒരുപാട് വർഷം സന്തോഷത്തോടെ സമാധാനത്തോടെ മക്കളും കൊച്ചുമക്കളും കുടുംബവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ആനിവേഴ്സറി നഫീസ ആൻഡ് കുഞ്ഞിപ്പ. നല്ല ഇമോജി ഒക്കെ തന്നിട്ടുണ്ട് ഹാർട്ടിന്റെ. എല്ലാവർക്കും രാമായണ മാസാശംസകളും എന്ന് പറഞ്ഞിട്ടുണ്ട്. നദീർത്തയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നദീർത്തയ്ക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഈ ഒരു വെഡിങ് ആനിവേഴ്സറി ആശംസയും ഞാനിവിടെ കൈമാറുകയാണ്. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? മിനി ചീച്ചി. എന്നാണ്ട് വിശേഷം?
1: ഓക്കെ,
0: തിരക്കിനിടയിലൊരു ആശംസ അല്ലേ?
1: അതെ, എല്ലാവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും നല്ലൊരു ആശംസ. അപർണ കുട്ടിക്കും നല്ലൊരു ആശംസ. പിന്നെ ഇന്ന് രാമായണ മാസമാണ്, അതുകൊണ്ട് അതിന് എല്ലാവർക്കും ഒരു ആശംസ.
0: ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും ചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. മിനി ചേച്ചി ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അമ്പലത്തിൽ പോകാനായിട്ട് തിരക്ക് പിടിച്ച് നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അതിനിടയിൽ ഒരു ആശംസ പറയാൻ വേണ്ടിട്ട് ഓടി വന്നതാണ്. എന്തായാലും ചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണ് എന്ന് നോക്കാം. ജീവിതം എപ്പോഴും, അയ്യോ അതെനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ, പരിഹാസിക്കുന്നു എന്നാണോ? ജീവിതം എപ്പോഴും പരിഹസിക്കുന്നു എന്നായിരിക്കാം മേ ബി. ജീവിതം എപ്പോഴും നമ്മളെ പരിഹസിക്കും. ഒരിക്കലും നാം തോറ്റുപോകരുത്, മുന്നേറുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് അനിലയാണ് കേട്ടോ. അനിലക്കുട്ടിയും ഒന്ന് നോക്കിക്ക്. എന്തായാലും അനിലക്കുട്ടിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. നമ്മുടെ അനിൽ ചേട്ടനാണ് അയച്ചിട്ടുള്ളത്. ഗുഡ് മോർണിംഗ്. രാമായണ മാസാരംഭം കർക്കിടകം 1 ജൂലൈ 17 കഴിഞ്ഞു പോയ നല്ലതും ചീത്തയും ദിനരാത്രങ്ങൾ വിട പറഞ്ഞ് കൊണ്ട് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്നും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മാത്രമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ നേരുന്നു രാമായണ മാസ ആശംസകൾ. ഹായ് അപ്പൂസ്കുട്ടി, ഗുഡ് മോർണിംഗ്. അമൃത കാർത്തികുട്ടി, ദീപക്കുട്ടി, ചങ്സ് ഗ്രൂപ്പ്, മഞ്ജു ചീച്ചി, ചാത്തങ്കേരി, ഹായ് ഗുഡ് മോർണിംഗ് എന്നും പറഞ്ഞിട്ടുണ്ട്. അനിൽ ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി നല്ലൊരു ഗുഡ് മോർണിംഗ് ചേട്ടന് നൽകുകയാണ്. ചേട്ടൻ ഈ പറഞ്ഞവർക്കും നല്ലൊരു ആശംസ കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അടുത്തൊരു മെസ്സേജ് ഉണ്ട്. ഹായ് മോളെ, ഗുഡ് മോർണിംഗ്. ഞാൻ മിനി ബാബു. മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ സൗഹൃദവാടി സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം. കുമരകം ശീപചീച്ചിക്കും നദീർത്തയ്ക്കും മോൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മിനി ചീച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്ന് കർക്കിടകം 1 വെള്ളിയാഴ്ച 17/7/2026. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു. ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട് മനോജ് ഇരവി പേരൂർ. മനോജേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കുഞ്ഞിപ്പ പന്താവൂർ, നഫീസ കുഞ്ഞിപ്പ 38th വിവാഹ വാർഷികം എന്ന് പറഞ്ഞിട്ടുണ്ട്. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഇവർക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് നല്ലൊരു ആശംസ കൊടുക്കുന്നു. പിന്നെ ഓണത്തുമ്പിക്ക് നല്ലൊരു ആശംസ നൽകുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മോളെ എന്ന് പറഞ്ഞ അമ്പിളി ചേച്ചിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അമ്പിളി ചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോകാൻ സമയമില്ല. നമുക്കൊരു ചെറിയ പാട്ട് കേട്ട് ഒരു ചെറിയ ആഡിന് ശേഷം തിരികെ വരാമെന്ന് പറയുമ്പോൾ ഒരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: അൻസാർക്ക.
0: രാവിലെ ചായ ഒക്കെ കുടിച്ചോ?
2: ചായ
0: കുടിച്ച്. എന്തുണ്ട് വിശേഷം?
2: നല്ല
0: വർത്താനം. അപ്പൊ എന്താണ് രാവിലത്തെ ആശംസ?
2: മലപ്പുറത്തുള്ള നബീസ കുഞ്ഞിപ്പ പന്താവൂർ, അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. പിന്നെ അവർക്കൊരു ഗുഡ് മോർണിംഗ്. അവര് വിശ്വസിച്ച് ചെയ്യുന്നു. പിന്നെ സൗഹൃദവാണി ഗ്രൂപ്പിനും മുഹമ്മദ് ഖാൻക്ക്, ദീപക്ക്, അപർണയ്ക്ക്, അമൃതയ്ക്ക്, പിന്നെ FM റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞാനൊരു വിശ്വസിച്ച് ചെയ്യുന്നു.
0: എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കാം.
2: ഓക്കെ,
0: അപ്പൊ എന്തായാലും നമ്മൾ വിളിച്ചത് അൻസാറിക്കായിരുന്നു. അൻസാറിക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരുവാണ്. ഇവിടെ വെഡിങ് ആനിവേഴ്സറി ആശംസയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്, അതും ഞാനിവിടെ കൈമാറുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്കും കൂടി പോയിട്ട് നമുക്ക് പോവാം. ജീവനുള്ളപ്പോൾ സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക, കാരണം ഓർമ്മിക്കാൻ വലുത് ഒപ്പമുള്ള നിമിഷങ്ങളാണ്. ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിലിക്കുട്ടി ചേച്ചിയാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു കോളർ ഉണ്ട്, നമുക്ക് വേഗം കോളിലേക്ക് പോവാം. ഹലോ, ഹലോ,
3: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? പ്രേമചേച്ചി. വണക്കം വണക്കം
3: വണക്കം മകളെ,
0: എന്തുണ്ട് വിശേഷം?
3: വിശേഷം, ഇന്ന് നമുക്ക് ഒരു മാസം അങ്ങോട്ട് പുതിയതായിട്ട് അങ്ങോട്ട് തുടങ്ങുമല്ലേ, മലയാള മാസം, കർക്കിടക മാസം.
0: അതെ.
3: അപ്പൊ ഇത് പുണ്യ മാസമാണ്.
0: അതെ.
3: ഈ പുണ്യ മാസത്തിലെ രാമായണ കിളി ചാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടോ എന്റെ രാഘവിലോലനെ കണ്ടോ. ഈ പുണ്യമാസത്തിലെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ ഞാൻ കൊടുക്കുകയാണ്. എല്ലാവർക്കും നല്ല നല്ല ദിനങ്ങളായിട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്റെ ഫ്രണ്ട്സ് കുടുംബത്തിലെ എല്ലാവർക്കും, എല്ലാ സഹോദരങ്ങൾക്കും നന്മ നിറഞ്ഞ പ്രാർത്ഥനയോടെ ഒരു ആശംസ ഞാൻ നേരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ പുണ്യമാസത്തിലെ എല്ലാ പുണ്യ അനുഭവങ്ങളും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ അപർണ കുട്ടിക്കും നല്ലൊരു ദിവസമാകട്ടെ, നല്ല ദിനങ്ങളാകട്ടെ മുന്നോട്ട് പോകുന്നത്.
0: താങ്ക് യു ചേച്ചി. ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. പ്രേമചേച്ചി ആയിരുന്നു. അങ്ങനെ രാമായണ മാസത്തിന്റെ ആശംസയ്ക്കാണ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടു വരി പാട്ടൊക്കെ നമുക്ക് പാടിത്തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ, ഇനി അങ്ങോട്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് വേഗം പോവാം. പ്രിയ മാക്ഫാസ്റ്റിനും ശബ്ദറാണി അമ്മേ അമർണയ്ക്കും നല്ലൊരു വന്ദനം നേരുന്നു. പ്രിയ റേഡിയോ ശ്രോതാവ് നഫീസ കുഞ്ഞിപ്പ ബന്ദാവറിന്റെ 38th വിവാഹ വാർഷികമാണിന്ന്. രണ്ടു പേർക്കും എല്ലാവിധ വിവാഹ മംഗള ആശംസകളും നേരുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സൗഹൃദവാണി ചങ്സിനും കർക്കിടക ദിനാശംസകൾ നേർന്നുകൊണ്ട് വിനയപൂർവ്വം ജയങ്കർ സലിതാ ശ്രീ നന്ദാ ഫോട്ടോജി. ജയങ്കറേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി ചേട്ടന് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
4: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് രാജൻ ചേട്ടൻ. യെസ്, എന്നാണ് വിശേഷം?
4: ആ,
0: ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എന്താണ് രാവിലത്തെ ആശംസ? ഓക്കെ, അവർക്ക് നല്ലൊരു വെഡിങ് ആനിവേഴ്സറി ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മൾ വിളിച്ചത് രാജൻ ചേട്ടനായിരുന്നു. കുഞ്ഞിപ്പ ബന്ദാവൂർ ആൻഡ് നഫീസ എത്താ, ഇവർക്ക് രണ്ടുപേർക്കാണ് ആശംസ വന്നിരിക്കുന്നത്. അതും ഞാനിവിടെ കൈമാറാണ്. സിറാജേട്ടൻ നല്ലൊരു ഗുഡ് മോർണിംഗ് എനിക്കിവിടെ തന്നിട്ടുണ്ട്. അതും ഞാനിവിടെ കൈമാറാണ്. ചേട്ടന് നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്ന് സുഹൃത്തുക്കളും റേഡിയോ ശ്രോതാവുമായ ബന്ദാവൂരിലെ നഫീസത്തയുടെയും കുഞ്ഞിപ്പയുടെയും 38th വിവാഹ വാർഷിക ദിനമാണ്. ഇവർക്ക് ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ദിനാശംസകൾ നേരുന്നു. ഒപ്പം ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. അനീഷ് കൊല്ലമ്പടി. അപ്പൊ അനീഷ് ഏട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുഞ്ഞിപ്പയ്ക്കും അതുപോലെ തന്നെ നഫീസ ഇത്തയ്ക്കും ആണ് ഒരു വിഷസ് ഇവിടെ വന്നിട്ടുള്ളത്. അത് ഞാനിവിടെ കൈമാറാണ്. ഇനി നമുക്ക് പാട്ടിലേക്ക് പോവാം, അല്ലെങ്കിൽ പാട്ട് തനിയെ വരൂ. അപ്പോൾ നമുക്ക് പാട്ട് കേട്ടല്ലോ. ഇതാ വരുന്നു പാട്ട്, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ശ്രോതാക്കളുടെ ആശംസകളോ വിശേഷങ്ങളോ ഒക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. പതി എനിക്ക് ഇവിടുന്ന് ടാറ്റ പറയാൻ സമയമായിട്ടുണ്ട്. അപ്പോ നമ്മുടെ കൂടെ ഒരു കളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: ഗുഡ് മോർണിംഗ്. എന്റെ പേര് ബാലസുബ്രഹ്മണ്യൻ.
0: ആ, പാലക്കാട്.
1: പാലക്കാട്, പാലക്കാട്, പാലക്കാട്.
0: എന്തുണ്ട് പാലക്കാട് വിശേഷം?
1: പാലക്കാട് വിശേഷം, രാവിലെ ചെറിയൊരു മഴ പെയ്തു.
0: ആ,
1: കുറെ ദിവസങ്ങൾക്ക് ശേഷം.
0: അതെ, അപ്പോ ഒരു
1: രാമായണ മാസം നല്ല ദിവസം നോക്കി തന്നെ മഴ പെയ്തു.
0: അതെ അതെ. അപ്പൊ എന്താണ് രാവിലത്തെ ആശംസ?
1: ആശംസ സൗഹൃദ ഗ്രൂപ്പിന് എല്ലാവർക്കും വേണ്ടി എന്റെ പ്രത്യേക ആശംസ എല്ലാവർക്കും കൊടുക്കുക. കോടാനുകോടി ആശംസ. പിന്നെ കരുനാഗപ്പള്ളി അൻസാറിന്, പിന്നെ പട്ടാമ്പി ഒരു മുഹമ്മദ് ഉണ്ട്, പി വി മുഹമ്മദ്, അവർക്കും രണ്ടുപേർക്കും എന്റെ പ്രത്യേക ആശംസകള് കൊടുക്കുക. പിന്നെ ഷീബ പറഞ്ഞ ഈ സൗഹൃദ ഗ്രൂപ്പിൽ ഒരാളുണ്ട്, അവരറിയപ്പെടുന്നത് ബട്ടർഫ്ലൈ എന്നും അറിയപ്പെടും, ഇന്ദ്രാണി എന്നും അറിയപ്പെടും.
0: അപ്പൊ
1: അവർക്ക് എന്റെ പ്രത്യേക ഒരു
0: ആശംസ കൊടുത്തേക്കാം.
1: അതെ അതെ.
0: ഓഹോ, ഓക്കെ കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ.
1: ചാനലിലുള്ള എല്ലാവർക്കും പ്രത്യേകം ആയിരം ആയിരം നന്ദി ആശംസകളും.
0: താങ്ക് യു
1: ചേട്ടാ.
0: ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ ആശംസയൊക്കെ കൈമാറിയേക്കാട്ടോ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. പിന്നെ വിളിക്കുക. അങ്ങനെ ഒരു വലിയ ആശംസയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതെല്ലാം ഞാൻ ഇവിടെ കൈമാറാണ്. ചേട്ടന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 8 മണിയാകുമ്പോൾ എനിക്ക് ഇവിടെ ടാറ്റ പറയാൻ സമയമായിട്ടുണ്ട്. ഹായ് അപർണ, നമ്മുടെ നദീറ മുത്തിനും ഒരു നല്ല ആശംസ കൊടുത്തേക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രേമ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഇവിടെ കൈമാറുകയാണ്. അപ്പൊ എന്തായാലും ഇന്ന് വിളിച്ച എല്ലാവർക്കും, മെസ്സേജ് അയച്ച എല്ലാവർക്കും, ഇത്രയും നേരം പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ പതിയെ ടാറ്റ പറയുകയാണ്. വീണ്ടും കേട്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രീറ്റിംഗ് കാർഡ്സ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മുൻഗണനാ റേഷൻ കാർഡിന് 20 വരെ അപേക്ഷിക്കാം. മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 20 വരെ നീട്ടി. നിലവിൽ 24,427 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. മതചടങ്ങുകളിൽ യൂണിഫോമിൽ പോലീസുകാർക്ക് വിലക്കിന് സ്റ്റേ. മതപരമായ ചടങ്ങുകളിലും ആഘോഷങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ പങ്കെടുക്കുന്നത് വിലക്കിയ പോലീസ് മേധാവിയുടെ സർക്കുലറിന് ഹൈക്കോടതി ഒരു മാസത്തേക്ക് സ്റ്റേ ചെയ്തു. തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാറിന്റെ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, കെ വി ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിറങ്ങിയത്. ക്ഷേത്ര ചടങ്ങുകളിൽ പോലീസുകാർ യൂണിഫോമിൽ പങ്കെടുക്കുന്നത് പണ്ടുണ്ടായിരുന്ന രീതിയാണെന്ന് ഹർജിക്കാരൻ വാദിച്ചു. സ്വാശ്രയ ഫീസ് 1,00,000 രൂപ നിക്ഷേപം വേണ്ട. സ്വാശ്രയ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കോളേജുകളിൽ വിദ്യാർത്ഥികളിൽ നിന്ന് 1,00,000 രൂപ നിക്ഷേപം സ്വീകരിക്കുന്നത് ഒഴിവാക്കി സർക്കാർ. തിരിച്ചു നൽകേണ്ട പലിശരഹിതമായ നിക്ഷേപമായിരുന്നു ഇത്. കരാറിൽ ഈ വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരുന്നു എങ്കിലും ഫീസ് റെഗുലേറ്റിംഗ് സമിതി അനുമതി നൽകിയില്ല. തുടർന്നാണ് നിക്ഷേപത്തിനുള്ള വ്യവസ്ഥകൾ ഒഴിവാക്കി ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ആദ്യ ഹൈഡ്രജൻ ട്രെയിന് ഇന്ന് മോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് രാവിലെ 11 ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടുന്ന ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ചൈന, ജപ്പാൻ, US രാജ്യങ്ങളുടെ നിരയിലേക്ക് ഇന്ത്യയും സ്ഥാനം പിടിക്കും. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുണ്ടാകുന്ന രാസപ്രവർത്തനത്തിലൂടെ സ്വതന്ത്രമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് ട്രെയിനുകൾ ചലിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ഏത് RTO ഓഫീസിലും ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യാം. ഏത് RTO ഓഫീസിലും ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ടെസ്റ്റ് ഗതാഗത വകുപ്പ് അനുമതി നൽകി. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള RTO ഓഫീസുകളിൽ അപേക്ഷിക്കണമായിരുന്നു. മോട്ടോർ വാഹന ഓഫീസുകളിൽ വൈകിട്ട് 4-5 ഇടയിൽ സന്ദർശകരെ അനുവദിക്കുവാനും തീരുമാനമായി. ഉച്ചയ്ക്ക് ശേഷം സന്ദർശകരെ അനുവദിച്ചിരുന്നില്ല. വകുപ്പിന്റെ വിവിധ പദ്ധതികൾ ഏകോപിപ്പിക്കാനും മന്ത്രിയുടെ അധ്യക്ഷതയിൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഡിവിഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഗതാഗത നിലയം നിയമമിറക്കി. ഗതാഗത നിയമം ലംഘിക്കുന്ന പിഴയിൽ 50% ഇളവ് നൽകുന്ന പദ്ധതി ഉടൻ വരും. ടൂറിസ്റ്റ് ബസ്സുകളിലെ അധിക ശബ്ദ സംവിധാനം നീക്കം ചെയ്യാനും പ്രത്യേക പരിശോധന ഉണ്ടായിരിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച രാജ്യത്തിന് എതിരായ കുറ്റമെന്ന് CBI. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച രാജ്യത്തിനെതിരായ കുറ്റമെന്ന് CBI ഡൽഹി ഹൌസ് കോടതിയിൽ വാദിച്ചു. രാജ്യത്തിന്റെ പേരിന് കോട്ടമുണ്ടാക്കിയെന്നും നിരവധി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തുവെന്നും അറിയിച്ചു. May 3 നടന്ന പരീക്ഷയിൽ യഥാർത്ഥ ചോദ്യപേപ്പറിലുണ്ടായിരുന്ന ഭൂരിഭാഗം ചോദ്യങ്ങളും പ്രചരിച്ചവയിലും ഉണ്ടായിരുന്നു. ഇതോടെ ഇന്നത്തെ പത്രവിശേഷം പൂർണ്ണമാകുന്നു. പത്രവിശേഷത്തിൽ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്തലേക്ക് ഏവർക്കും സ്വാഗതം. മൊഴിമുത്തൽ കൂടെയുള്ളത് ദീപ. ഇന്നത്തെ മൊഴിമുത്തല് നമ്മൾ കുറച്ച് കാര്യങ്ങള്, അതായത് പല ചിന്തകളിലൂടെയാണല്ലോ ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നത്. അതിൽ സന്തോഷം ഉണ്ടാവാം, സങ്കടം ഉണ്ടാവാം, പ്രതീക്ഷകൾ ഉണ്ടാവാം, സ്വപ്നങ്ങൾ ഉണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളാണ് ഒരു ദിവസം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ. അപ്പൊ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ലാസ്റ്റ് നമ്മൾ മനസ്സ് തുറന്ന് ചിരിച്ചത് എപ്പോഴാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. മനസ്സ് നിറഞ്ഞ് ചിരിക്കണം. അതായത് ചിരി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ദിവസവും സന്തോഷവും ചിരിയൊക്കെ ഉണ്ടാവാം, പക്ഷെ നമ്മൾ തന്നെ ചിലപ്പോൾ പറയില്ലേ ഞാൻ ഇന്നാണൊന്ന് മനസ്സ് തുറന്ന് ചിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ അവസാനം എപ്പോഴായിരിക്കും നിങ്ങൾ ചിരിച്ചത്? അതിനൊരു ഉത്തരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ജീവിതം ജീവിച്ച് തീർക്കുകയല്ല, വെറുതെ തള്ളി നീക്കുകയാണ് എന്നുള്ളതാണ്. തോറ്റുകൊടുക്കാൻ ഒരൊറ്റ കാരണം ഉണ്ടാകുമ്പോൾ ജയിച്ച് കാണിക്കാൻ 1000 കാരണങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. അപ്പൊ ആ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് കണ്ടെത്തുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ചിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ സന്തോഷിക്കാനുണ്ടാവും. പക്ഷെ നമ്മൾ കൂടുതലും കണ്ടുപിടിക്കുന്നത് നമ്മളെ സങ്കടപ്പെടുത്തിയത് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടാതെ പോയത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. അതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ദിവസം ചിന്തിക്കുന്നത്. ഒരു ദിവസം രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും അതായിരിക്കും, ഇന്ന് എന്താണ് അങ്ങനെ പറ്റിയത്, അല്ലെങ്കിൽ ഇന്ന് എന്താണ് എനിക്കത് കിട്ടാണ്ട് പോയത്, എന്തുകൊണ്ടാണ് എനിക്ക് ആ സങ്കടം വന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു കാരണമെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ ഉണ്ടായിട്ടുണ്ടാവും. ആ കാരണത്തിൽ നമ്മൾ അങ്ങ് മറന്നു കളയും അല്ലെ. അങ്ങനെ മറന്നു കളയാൻ പാടില്ല. സന്തോഷിക്കാനുള്ള സമയത്ത് നമ്മൾ സന്തോഷിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

ഇങ്ങനെ നമ്മൾ മുഴിമുത്തലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയോ? നമ്മൾ നമ്മളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യും എന്നുള്ളതാണ്. അവന് കാറുണ്ട്, വലിയ വീടുണ്ട്, വലിയ ജോലിയുണ്ട്, എനിക്കിതിലൊന്നും ഇല്ലല്ലോ എന്നോർത്ത് നമ്മൾ സ്വയം ഇങ്ങനെ സങ്കടപ്പെടും അല്ലേ. ഒരു ചെറിയ കഥ ഞാൻ പറയാം. ഒരിക്കലൊരു കാക്ക തന്റെ കറുത്ത നിറമോർത്ത് ഒരുപാട് സങ്കടപ്പെട്ടു. അവൻ വെളുത്ത് തുടുത്ത ഹംസത്തിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നീയാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ. അപ്പൊ ഹംസം പറഞ്ഞു, അല്ല, രണ്ട് നിറങ്ങളുള്ള തത്തയെ കണ്ടപ്പോഴാണ് എനിക്ക് സങ്കടം വന്നത്. അപ്പൊ കാക്ക വിചാരിച്ചു, അതെന്താ, എന്നാ തത്തയുടെ അടുത്തേക്ക് പോകാന്ന്. തത്തയുടെ അടുത്തെത്തിയപ്പോ തത്ത പറഞ്ഞു, എന്നേക്കാൾ ഭാഗ്യവാൻ പല നിറങ്ങളുള്ള മയിലാണ് എന്ന്. അങ്ങനെ കാക്ക വിചാരിച്ചു, എന്നാ പിന്നെ മൃഗശാലയിൽ പോയി മയിലിനെ കാണാമെന്ന്. അങ്ങനെ അവിടെ എത്തി. മയിൽ ഒരു ദീർഘ നിശ്വാസത്തോടെ പറഞ്ഞു, എന്റെ ഈ ഭംഗി കാരണമാണ് ഞാൻ ഈ കൂട്ടിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത്. എന്നാ നിന്നെ നോക്ക്, ആരും നിന്നെ കൂട്ടിലിടാറില്ല, നീ സ്വതന്ത്രനാണ്, അപ്പൊ നീയല്ലേ ഭാഗ്യവാൻ. ഇതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള സ്വാതന്ത്ര്യവും കഴിവുകളും കാണാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും അല്ലേ. നോക്കിക്കൊണ്ട് മാത്രമല്ല സങ്കടപ്പെടുകയും ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളായിരിക്കുക. നമ്മളുടേതായിട്ടുള്ള കഴിവുകള്, നമ്മുടെ സൗന്ദര്യം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങള്, അപ്പൊ അതൊക്കെ നമുക്ക് പകരമായിട്ട് മറ്റൊരാളില്ല എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മളെക്കാൾ കൂടുതലായിട്ട് അവർക്കുണ്ട് അവർക്കുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് നമ്മൾ കരുതുക എന്നല്ല, നമ്മൾ മനസ്സിലാക്കി അതറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ രണ്ട് പാട്ട് കേട്ടാലോ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മുടി കൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടി കൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ജീവിതത്തിലെ പ്രതിസന്ധികൾ എല്ലാവർക്കും ഉണ്ടാവും. പ്രതിസന്ധികളില്ലാത്ത ഒരു മനുഷ്യനെ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ആ പ്രതിസന്ധികൾ വരുമ്പോൾ ഒളിച്ചോടരുത് എന്ന് മാത്രം. ഈ കൊടുങ്കാറ്റടിക്കുമ്പോൾ മറ്റെല്ലാ പക്ഷികളും ഭയന്ന് കൂട് തേടി ഒളിക്കുന്ന സമയത്ത് ഒരു പക്ഷി മാത്രം ആ കൊടുങ്കാറ്റിനെ നെഞ്ചു വിരിച്ച് നേരിടും. അത് കഴുകനാണല്ലേ. അവൻ ആ കാറ്റിന്റെ ശക്തി ഉപയോഗിച്ച് മേഘങ്ങൾക്ക് മുകളിലേക്ക് ഇങ്ങനെ പറന്നുയർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ ലൈഫിലെ പ്രതിസന്ധികളെ അല്ലെങ്കിൽ പ്രതിസന്ധികള് നമ്മളെ തകർക്കാനുള്ള കാറ്റായല്ല, മറിച്ച് നമുക്ക് മുകളിലേക്ക് പറക്കാനുള്ള ഒരു ഇന്ധനമായിട്ട് നമ്മൾ കാണുക. നമ്മളെ വേദനിപ്പിച്ചവരോട്, നമ്മളെ തള്ളിക്കളഞ്ഞവരോട് വാക്കുകൾ കൊണ്ട് തർക്കിക്കാൻ നിൽക്കരുത്. നമ്മുടെ വിജയം കൊണ്ടായിരിക്കണം അവർക്ക് മറുപടി നൽകേണ്ടത്. അതിൽ വലിയ ഒരു മറുപടി പിന്നെ കൊടുക്കാനില്ല. നമുക്ക് വാക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരാളെ മുറിവേൽപ്പിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് തർക്കിച്ചുകൊണ്ട് ഒരാളോട് പിന്നെ ജയിക്കാം. പക്ഷെ അതിലൊന്നുമല്ല കാര്യം, നമ്മൾ വിജയം കൊണ്ടായിരിക്കണം അവരോട് മറുപടി കൊടുക്കേണ്ടത്. കേട്ടുകൊണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: ഒരു വിത്ത് അത് മണ്ണില് വീഴുമ്പോ അത് ഇരുട്ടിലാണ് കിടക്കുന്നത് അല്ലെ. ആ ഇരുട്ടിനെ ഭയന്നത് അവിടെ തന്നെ കിടന്നാൽ അത് ചീഞ്ഞു പോവുകയുള്ളൂ. എന്നാൽ ആ ഇരുട്ടിനെ കീറി മുറിച്ചു മുകളിലേക്ക് വളരാൻ അത് ശ്രമിക്കുമ്പോഴാണ് അതൊരു വലിയ വൃക്ഷമായിട്ട് മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇരുട്ടായിരിക്കാം, നിരാശയായിരിക്കാം. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, അതൊരിക്കലും നമ്മുടെ ഒരു അവസാനമല്ല, ലൈഫിന്റെ ഒരു പുതിയ വളർച്ചയുടെ തുടക്കമാണ്. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അത് മാത്രമാണ്. പിന്നെ ചില ആൾക്കാർ ഭാഗ്യത്തിൽ വിശ്വസിക്കും അല്ലേ, അതിന്റെ ഭാഗ്യമാണ്. അങ്ങനെയല്ല, നമ്മൾ ഭാഗ്യത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഭാഗ്യം എന്ന് പറയുന്നത് വല്ലപ്പോഴും മാത്രം വരുന്ന ഒന്നാണ്. പരിശ്രമമായിരിക്കും നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴാണ് ഭാഗ്യം നമ്മളെ തേടി വരുന്നത്. അല്ലാതെ ഒന്നും ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഭാഗ്യം വന്ന് തുണയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ വീണ്ടും മൊഴിമുത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പം മൊഴിമുത്ത് തീരാറാകുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് വീഴുന്നത് ഒരു പരാജയമല്ല, എപ്പോഴും പറയുന്നത് പോലെ വീണിടത്ത് തന്നെ കിടക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. അപ്പം നമുക്ക് ഈ ലോകം വിശാലമായിട്ട് ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. ലോകം എന്ന് പറയുന്നതും അല്ലെങ്കിൽ അവസരങ്ങൾ എന്ന് പറയുന്നതും ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം തുറന്നുകൊടുന്നിരിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ്. അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയി നമ്മൾ ആ ലക്ഷ്യം നേടുക എന്നുള്ളതാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പം എപ്പോഴും വീണിടത്ത് കിടക്കാതെ എഴുന്നേൽക്കുക. എഴുന്നേറ്റാൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ കിടക്കാം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചവിട്ടി മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് ആൾക്കാർ പുറകിൽ ക്യൂ നിൽക്കുന്നുണ്ടാവും. അപ്പം അവർക്ക് ഒരു ഇതായിട്ട് നമ്മൾ ഇവിടെ കിടന്നു കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു പാലമായിട്ട് അവിടെ കിടന്നു കൊടുക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മൾ വീണ്ടും മുന്നിലേക്ക് കുതിക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിലേക്ക് നടന്നടക്കുക. അപ്പം എന്ത് ചെയ്യാലും ഇന്നത്തെ മൊഴിമുത്ത് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടി കൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
2: Radio Macross 90.4 Time Check.
3: 9 o'clock.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
6: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: ദുർബലം, മാന്യം, പ്രധാനപ്പെട്ടവ തുടങ്ങിയ വിശേഷണങ്ങൾ നമുക്കറിയാം, അത് തികച്ചും മാനുഷിക വിവക്ഷകളാണ്, ദൈവീകമല്ല. എന്നു മാത്രമല്ല, ദൈവകരങ്ങളിൽ എല്ലാം നന്മയാക്കി മാറ്റാൻ അവിടുത്തേക്ക് കഴിയും. നാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ എന്തു തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയെല്ലാം നമുക്ക് സന്തോഷം ലഭിക്കും, സംശയമില്ല. ഒരു പിഞ്ചു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 ചെറുമീനും ഉണ്ടായിരുന്നത് നല്ല ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തപ്പോൾ 5000 പുരുഷന്മാർ തന്നെ ഭക്ഷിച്ച് തൃപ്തരായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ. പേരിന് പുറകിലും മുമ്പിലും വിശേഷണങ്ങൾ ചാർത്താൻ എത്ര വലിയ നെട്ടോട്ടമാണ് സത്യത്തിൽ മനുഷ്യർ ചെയ്യുക. അമാനുഷികവും അതിമാനുഷികവുമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമിക്കുന്നു. ഗിന്നസ് ബുക്കിൽ പേര് വരണം. ആയുസിൻ്റെ ജീവന്റെ പുസ്തകത്തിൽ പേര് ഉണ്ടാവണമെന്ന നിർബന്ധമുണ്ടോ എന്നറിയാൻ പാടില്ല. പരിശ്രമം എപ്പോഴും നല്ലതാണ്. പക്ഷേ ഈ ശ്രമങ്ങൾ സ്വന്തം സ്വത്വത്തെ ഊതിവീർപ്പിക്കാനാണോ എന്ന് ചോദിക്കണം. അതിൻ്റെ പിന്നിലെ അധ്വാനങ്ങളെ തീർച്ചയായിട്ടും നമുക്ക് മാനിക്കണം. പ്രത്യേകിച്ചും ഗിന്നസ് ബുക്കിലേക്കൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടാൻ തക്കവണ്ണം കാര്യങ്ങൾ നിർവഹിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികളെ മാനിക്കണം. പൊതുസമൂഹം കൽപ്പിക്കുന്ന വിലയും വിശേഷണങ്ങളും നമുക്കറിയാമല്ലോ, അവ വേണ്ടവയാണ്. എന്നാൽ ഏതും വിലയുള്ളതാവുന്നത് സമൂഹത്തിന് കരുത്തു പകരുമ്പോൾ ആണ് എന്ന് നാം മനസ്സിലാക്കണം. നന്മയിലും മൂല്യങ്ങളിലും വളർച്ചയ്ക്ക് ഹേതുവാകുമ്പോഴാണ് നമ്മളുടെ പ്രവർത്തനവും പരിശ്രമവും മറ്റുള്ളവർക്ക് അനുഗ്രഹമാവുന്നത്. എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരല്ല, എന്നാൽ എല്ലാവർക്കും കഴിവുണ്ട്. നാം എല്ലാവരും വ്യത്യസ്തരാണ് എന്നതാണ് ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ വലിയ അപാരതയും ശക്തിയും. നമ്മുടെ എല്ലാം കയ്യിൽ ഒരു വീശുമുറമുണ്ടെന്ന് നാം മനസ്സിലാക്കും. ഈ വീശുമുറം കൊണ്ട് നാം എല്ലാവരെയും അളന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറു പിഞ്ച് പൈതൽ പോലും നീ അളക്കുന്ന അളവിനാൽ നിനക്കും അളന്ന് കിട്ടപ്പെടും എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നു. എല്ലാവരും എല്ലാവരെയും അളന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നാം ജീവിക്കുന്ന ഈ യുഗത്തിൽ സ്വകാര്യത എന്ന് ഒന്നില്ലാതെ തന്നെ ആയിരിക്കുന്നു എന്ന് പറയണം. മുഖമില്ലാത്ത മുഖപുസ്തകത്തിൽ എന്തും കുറിക്കാം, പക്ഷേ നാം അവിടെയും മറക്കുന്നു. നാം എഴുതുന്നവനെപ്പറ്റി കൂടിയാണ് എഴുതുന്നതെന്ന്, അതായത് ഞാൻ എഴുതിയതെല്ലാവരും വായിക്കും, ഒപ്പം എഴുതിയ എന്നെയും. ഈ സന്ധിയിലാണ് ജീവന്റെ പുസ്തകത്തെക്കുറിച്ചുള്ള ശക്തമായ തിരിച്ചറിവ് ഉണ്ടാകേണ്ടത്. ഉള്ളൂർ പരമേശ്വര അയ്യർ എന്ന മഹാകവി ഇങ്ങനെ കുറിച്ചു: നമുക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്ക് നാമേ പണിവതു നാഗം, നരകവും അതുപോലെ. നമിക്കുകയാണെങ്കിൽ നമുക്കുയരാം, വിനയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കുയരാമെന്നാണ്. നാം നടുകയാണെങ്കിൽ, നെല്ലോ മറ്റു തരത്തിലുള്ള കൃഷി സാധനങ്ങളോ ആണെങ്കിൽ നമുക്കത് തിന്നാൻ പറ്റും. നൽകുകയാണെങ്കിൽ നമുക്ക് നേടാൻ പറ്റും. നമുക്ക് നാം തന്നെയാണ് സ്വർഗവും നരകവും പണിയുന്നത്. നാം എല്ലാം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു നാൾ നാം ഈ മണ്ണിനോട് വിട പറയേണ്ടി വരും. അത് നമ്മളുടെ സന്തോഷവും സമാധാനവും നന്മയുമാണ്. നാം നമ്മോടൊപ്പം ഓരോ നിഴലുകൾ ഈ മണ്ണിൽ അവശേഷിപ്പിച്ചിട്ടാണ് നാം പോകുന്നതെന്നുകൂടി ഓർക്കുക. ഭീവത്സമായ ഒരു നിഴലാണ് നാം ഇവിടെ ബാക്കി വയ്ക്കുന്നത് എങ്കിൽ നമുക്കും നമുക്ക് ചുറ്റുവട്ടമുള്ളവർക്കും ഭാവി തലമുറയ്ക്കും എന്തായിരിക്കും അതുവഴി ഉണ്ടാവുക? ജീവപുസ്തകത്തിൽ, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ സ്വർഗത്തിൽ പേര് വേണം എന്ന് നാം ചിന്തിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ജീവപുസ്തകത്തിൽ പേര് എന്നതൊഴികെ ബാക്കി എല്ലായിടത്തും പേര് വേണമെന്ന് നമുക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഗിന്നസ് ബുക്കിൽ പേര് വരുന്നത് നല്ലതാണ്. മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നമുക്ക് സ്വീകരിക്കാം. എന്നാൽ അതിൻ്റെ എല്ലാം പിറകിൽ നന്മയിൽ കുതിർന്ന ഒരു ജീവിതമാണ്. മറ്റുള്ളവർക്ക് നന്മയും അവർക്ക് പ്രോത്സാഹനവും അവരുടെ ആവശ്യങ്ങളിൽ തുണയും ആയിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെട്ടുവെങ്കിൽ ഈ ജീവിതം സാർത്ഥകമായി. ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡി ടോക്കിൽ കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. മെഡി ടോക്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം റൂട്ട് കനാൽ എന്നതിനെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് റൂട്ട് കനാൽ ചെയ്യുന്നത് പല്ല് പറിക്കുന്നതിനേക്കാൾ മികച്ചൊരു തീരുമാനമാണെന്ന്. അപ്പൊ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജെറിൻ എബ്രഹാം ജോർജും ഹൗസ് സർജൻ ഡോക്ടർ മോണിക്ക മോഹനുമാണ്. ഏറെ സ്നേഹത്തോടെ ഇരുവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം
0: ഡോക്ടർ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പല്ല് പറിക്കുന്നതിനേക്കാൾ ബെറ്റർ ആണ് റൂട്ട് കനാൽ എന്ന്. അപ്പൊ അതിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ഡോക്ടർ ഒന്ന് പറയാവോ?
1: പല ആളുകളും പല്ലുവേദന വന്നാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഡോക്ടർ ഈ പല്ല് പറിച്ചു കളഞ്ഞാൽ പോരെ? എന്നാൽ സ്വാഭാവികമായ പല്ലുകൾ കഴിയുന്നത്ര കാലം സംരക്ഷിക്കുന്ന എന്നതാണ് ആധുനിക ദന്ത ചികിത്സയുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലും പല്ല് പറിക്കുന്നതിനേക്കാൾ മികച്ച ഒരു ചികിത്സാ രീതിയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് അഥവാ ആർ സി ടി.
0: ഓക്കെ ഡോക്ടർ. അപ്പൊ എന്തായാലും ഇതിന്റെ ബാക്കി വിവരങ്ങൾ നമുക്ക് മോണിക്ക ഡോക്ടറിൽ നിന്ന് ചോദിച്ചറിയാം. നമസ്കാരം ഡോക്ടർ. ഇപ്പോ ഞാൻ പ്രധാനമായിട്ട് ആ ഒരു ടോപ്പിക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ല് പറിക്കുന്നതിനേക്കാൾ ബെറ്റർ ആണ് റൂട്ട് കനാൽ എന്ന്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്?
2: കാരണം റൂട്ട് കനാൽ ചെയ്ത നമ്മുടെ സ്വന്തം പല്ല് നിലനിർത്താൻ സാധിക്കും. നാച്ചുറൽ പല്ല് പോലെ കംഫർട്ടബിളായി നമുക്ക് ചവക്കാനും സംസാരിക്കാനും വേറെ ഒന്നും പകരം വരില്ല.
0: ഓക്കെ, എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമുണ്ട്. ഈ പല്ല് പറിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
2: ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ അടുത്തടുത്തുള്ള പല്ലുകൾ നീങ്ങാൻ സാധ്യതയുണ്ട്. കടിക്കുന്ന രീതിയിൽ മാറ്റം വരാം. ഭക്ഷണം ചവക്കാനുള്ള കഴിവ് കുറയാം. പിന്നെ ആ ഒരു ഗ്യാപ്പിലേക്ക് നമുക്ക് ബ്രിഡ്ജ് അല്ലെങ്കിൽ ഇംപ്ലാന്റ് പോലെയുള്ള അഡീഷണൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും.
0: ഓക്കെ, ഇപ്പൊ എല്ലാരും ഇനി റൂട്ട് കനാൽ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ കൂടി അത് ചെയ്യാതെ മാറി നിൽക്കുന്നത് ഭയങ്കര വേദനയാണ് എന്നുള്ളൊരു പേടി കൊണ്ടാണ്. ശരിക്കും ഇത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണോ?
2: അല്ല, ഒരിക്കലും അല്ല. മോഡേൺ അനസ്തീഷ്യ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് പെയിൻലെസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. പലരും ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പറയുന്നത് ഈ ഒരു ട്രീറ്റ്മെന്റ് വളരെയധികം കംഫർട്ടബിൾ ആയിരുന്നു എന്നാണ്, വേദനയേക്കാൾ കൂടുതൽ.
0: അപ്പൊ വേദന ഓർത്ത് ഇനി ഇത് ചെയ്യാനായിട്ട് ആരും പേടിക്കണ്ട. ഓക്കെ, അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് വേറെ ഒന്നുമില്ല. ഈ റൂട്ട് കനാല് ചെയ്ത പല്ലുകൾ എത്ര കാലം വരെ നിലനിൽക്കും?
2: പ്രോപ്പറായി ക്രൗൺ ഇടുകയും അതുപോലെ തന്നെ നല്ല ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ റൂട്ട് കനാൽ ചെയ്താൽ പല്ല് പല വർഷങ്ങളോളം തന്നെ നിലനിൽക്കാൻ സാധിക്കും.
0: ഓക്കെ ഡോക്ടർ, അപ്പൊ ഈ പല്ല് പറിച്ചു കളയേണ്ട സാഹചര്യങ്ങളൊക്കെ വരില്ലേ, അത് എപ്പോഴാണ്?
2: പല്ല് വളരെയധികം ഡാമേജ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റാത്ത അധികം ഒരു അവസ്ഥയിലേക്ക് മാറുകയാണെങ്കിൽ നമ്മൾ മിക്കവാറും പല്ല് പറിച്ചു കളയാനാണ് പ്രിഫർ ചെയ്യുക. അല്ലാണ്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ എപ്പോഴും റൂട്ട് കനാലാണ് പ്രിഫർ ചെയ്യാറ്.
0: പക്ഷേ ഈ റൂട്ട് കനാല് ചെയ്യാനായിട്ട് സാധാരണക്കാര് പിന്നോട്ട് പോകുന്ന ഒരു കാരണമാണ് ഇതിന്റെ ചെലവ്. ഭയങ്കര ചെലവാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും ഒരുപാട് ചെലവേറിയ ഒരു ട്രീറ്റ്മെന്റ് ആണോ റൂട്ട് കനാൽ എന്ന് പറയുന്നത്?
2: റൂട്ട് കനാൽ ചെയ്യുന്നത് ഒരു എക്സ്പെൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ പല്ല് പറിച്ചു കളഞ്ഞാൽ ആ ഒരു സ്പേസിലേക്ക് പിന്നെ നമുക്ക് വെപ്പ് പല്ല് വെക്കേണ്ടി വരും. അതായത് ബ്രിഡ്ജോ അല്ലെങ്കിൽ ഇംപ്ലാന്റോ ചെയ്യേണ്ടി വരും. അത് ഇതിലേക്കാൾ കൂടുതൽ എക്സ്പെൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ ഒരു ലോങ് ടേം നോക്കുകയാണെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പലപ്പോഴും ഒരു ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്.
0: ഓക്കെ, ഈ നമ്മൾ റൂട്ട് കനാല് ചെയ്ത് കഴിഞ്ഞിട്ട് പലരുടെയും സംശയമാണ് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് നിൽക്കുന്നവരുടെ ഒരു സംശയമാണ് ഡെഡ് ടൂത്ത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമോ?
2: ആക്ച്വലി പല്ലിന്റെ നെർവ് ആണ് നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ട് കളയുന്നത്. അപ്പൊ അതിന്റെ സെൻസേഷൻ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ പല്ല് മൗത്തിൽ നല്ല ഫങ്ഷണൽ ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുക. നമുക്ക് ചവക്കാനും ഡെയിലി യൂസിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല.
0: ഓക്കെ, അപ്പൊ പെയിൻ എന്തെങ്കിലും ഉണ്ടാവുമോ അതിന്റെ?
2: ഇല്ല, നമ്മളായി ഞാടി ഞരമ്പുകൾ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പെയിനും സെൻസേഷനും ഒക്കെ കുറവായിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല.
0: ഓക്കെ, ഇപ്പൊ പ്രമേഹ രോഗികളുണ്ടല്ലോ, സാധാരണ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് നോക്കിയാലും അവരെ ഒന്ന് സ്പെഷ്യൽ ആയിട്ടൊന്ന് പരിഗണിക്കണതാണ്. അപ്പൊ പ്രമേഹ രോഗികൾക്ക് ഈ റൂട്ട് കനാല് ചെയ്യാൻ സാധിക്കുമോ?
2: ഉറപ്പായും. ബ്ലഡ് ഷുഗർ നമുക്ക് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് തന്നെ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പ്രമേഹ രോഗികൾക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്.
0: അപ്പോ ആ ഒരു കാര്യത്തിൽ നമുക്കൊരു പേടി വേണ്ട അല്ലേ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് വേറൊന്നുമല്ല, ഈ റൂട്ട് കനാല് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ?
2: നമ്മൾ ഈ റൂട്ട് കനാൽ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലിലെ ഇൻഫെക്ഷൻ കൂടുകയും പിന്നെ സ്പ്രെഡ് ചെയ്യാനും ഈ സ്വെല്ലിംഗ് അല്ലെങ്കിൽ പസ് ഫോർമേഷൻ ഉണ്ടായേക്കാം. അവസാനം നമുക്ക് ആ പല്ല് സേവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് പറിച്ചു കളയുക മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ.
0: ഓക്കെ ഡോക്ടർ, ഒരുപാട് പേരുടെ സംശയങ്ങൾക്കാണ് ഡോക്ടർ ഇന്ന് ഉത്തരം തന്നിട്ടുള്ളത്. അപ്പോൾ വളരെ നന്ദി ഡോക്ടർ ഈ ഒരു ടോപ്പിക്കിൽ നമ്മളോടൊപ്പം സംസാരിച്ചില്ലേ. താങ്ക് യു ഡോക്ടർ. നമുക്ക് ഈ ഒരു ടോപ്പിക്കിന്റെ ബാക്കി കൺക്ലൂഷൻ നമുക്ക് ജെറിൻ ഡോക്ടറിൽ നിന്ന് ചോദിച്ചറിയാം.
1: പല്ലുവേദന വന്നാൽ ഉടൻ തന്നെ ദന്ത ഡോക്ടറിനെ സമീപിക്കുക. കഴിയുന്നത്ര സ്വന്തം പല്ലുകൾ സംരക്ഷിക്കാൻ ശ്രമിക്കുക. ഓർക്കുക, സ്വന്തം പല്ലിന് പകരമായി മറ്റൊന്നുമില്ല. അതുകൊണ്ട് സംരക്ഷിക്കാൻ കഴിയുന്ന പല്ല് പറിക്കുന്നതിന് പകരം റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പരിഗണിക്കുക.
0: ഓക്കെ ഡോക്ടർ, താങ്ക് യു. റൂട്ട് കനാൽ ചികിത്സ പല്ല് പറിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് ബെറ്റർ ആകുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മെഡിടോക്കിലൂടെ കേട്ടത്. മെഡിടോക്കിൽ ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ചത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജെറിൻ എബ്രഹാം ജോർജും അതുപോലെ തന്നെ ഹൗസ് സർജൻ ഡോക്ടർ മോണിക്ക മോഹനുമാണ്. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് മെഡിടോക്കിൽ നിന്നും വിട പറയുന്നു അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 10 o'clock.
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
0: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഹലോ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കരിയർ കോമ്പസിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന വിഷയം മ്യൂച്വൽ ഫണ്ടും നിക്ഷേപ സാധ്യതകളും എന്നതിനെ കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജിലെ MBA വിഭാഗം അധ്യാപകരായ ജിബു സാറും അരുൺ പ്രേം സാറുമാണ്. ഏവരെയും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം.
4: നമസ്കാരം. ഇന്നത്തെ കരിയർ കോമ്പസിൽ മ്യൂച്വൽ ഫണ്ടുകളും നിക്ഷേപ സാധ്യതകളും. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയത്തെ കുറിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് സാധാരണമായി ജനങ്ങൾക്കിടയിലുള്ള ഒരു
5: നിക്ഷേപ സാധ്യതയാണ്.
4: അതെ അതെ. പക്ഷെ അതിലൊരു പേടി എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. പലപ്പോഴും പേടിയുള്ളതുപോലെ
5: അതായത് സ്വാഭാവികമായിട്ടും ആ പേടി വരുന്നത് നമുക്കറിയാം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പുത്തൻ തലമുറ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ കുട്ടികളാണ് കൂടുതലായിട്ടും ഈ മ്യൂച്വൽ ഫണ്ടിനെ ആശ്രയിക്കുന്നത് പലപ്പോഴും. അല്ലെങ്കിൽ ഒരു 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഇപ്പോഴും അതിൻ്റെ അകത്തൊരു അവയർനെസ്സിന്റെ പ്രശ്നമാണ്. അപ്പൊ അവരിപ്പോഴും നമുക്കറിയാം ഈ ചിട്ടി ഫണ്ട് അല്ലെ, അപ്പാപ്പമാരൊക്കെ ഇപ്പോഴും LIC, അപ്പൊ ഒരു മുതിർന്ന ഗവൺമെന്റ് ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ പോലും അല്ലെങ്കിൽ നല്ല അറിവുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഒരു പേടി, ഇതിലിട്ട് കഴിഞ്ഞാൽ പൈസ പോകും എന്ന വലിയൊരു പേടിയാണ് അതേ പ്രശ്നം. അല്ലാതെ അതിന്റെ അത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർക്കറിയാം, നമ്മുടെ കൂട്ടത്തിലുള്ള അധ്യാപകരാണെങ്കിൽ പോലും ഇവർക്ക് അറിയാം ഇതിന്റെ ബെനിഫിറ്റ്സിനെ പറ്റിയൊക്കെ അറിയാം. പക്ഷെ ഇവർക്ക് ഇപ്പോഴും ഈ പറയുന്ന പോലെ ഒരു കൃത്യമായിട്ടൊരു എഡ്യൂക്കേഷൻ ഒരു ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് ഇപ്പോഴും അവർ ഈ പഴയകാല ചിട്ടി അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഈ LIC, മാക്സിമം LIC, അതിന്റെ അപ്പുറത്തേക്ക് ഇവർ പോകുന്നില്ല എന്നുള്ളത് കൃത്യമായ അവയർനെസ്സിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അത് അഭാവമാണ്. അത് നമുക്കിതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ മ്യൂച്വൽ ഫണ്ടുകളുടെ അസറ്റ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഏകദേശം 2014 ഒരു 12 ലക്ഷം കോടിയായിരുന്നു. അപ്പൊ അതിപ്പം ഉയർന്നു വന്നിട്ട് ഒരു 40 ലക്ഷം കോടിയിലേക്കൊക്കെ വലിയ 96 ലക്ഷം കോടിയിലേക്കൊക്കെ ഭയങ്കര വലിയൊരു ഉയർച്ചയാണ് വന്നേക്കുന്നത്. 10 വർഷത്തിനുള്ളിൽ വലിയൊരു ഉയർച്ചയാണ് വന്നേക്കുന്നത്. അപ്പൊ അത് കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു വലിയൊരു വളർച്ചയാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തില് ഈ ഒരു നമ്മളെ നിലവാരം നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഒരു സാധ്യത വളരെ കുറവാണ്, താല്പര്യം കുറവാണ്. മറ്റ് നമുക്കറിയാം നമ്മുടെ കേരളത്തില് ഈ ലോട്ടറിയുടെ ഒരു സാധ്യത നമുക്കറിയാം, എല്ലാവരും ലോട്ടറി എടുക്കുന്നുണ്ട്
4: അല്ലെ.
5: കഴിഞ്ഞ 10 വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോട്ടറി എടുത്ത മലയാളി ലോട്ടറി എടുത്ത തുകയേക്കാളിലും കുറവാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം. അത് കേരളത്തിൽ നമ്മൾ ഈ പറയാറുണ്ടല്ലോ ഭയങ്കര സാംസ്കാരിക സമ്പന്നരാണ് ഈ പറയുന്ന എല്ലാത്തിൽ നമ്പർ വൺ ആണെന്ന് പറയെങ്കിൽ പോലും ഈ സാമ്പത്തിക സാക്ഷരത വളരെ പരിമിതി ഉള്ള ഒരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു സമൂഹമാണ് കേരളം എന്ന് നമുക്ക് പറയേണ്ടി വരും.
4: എഡ്യൂക്കേഷൻ അവയർനെസ് അല്ലെങ്കിൽ
5: ഞങ്ങൾക്ക് ബുദ്ധി ഉണ്ട് എന്നൊരു തോന്നലാകാം, അതൊരു കാരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇടയിലേക്ക് ഇന്ന് നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയി ഇരുന്നാൽ പോലും നമുക്കറിയാം സിനിമ കാണുന്നതിനിടയിൽ പോലും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നോക്കി അവർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രോക്കിംഗ് ആപ്പുകൾ നോക്കിയിരിക്കുന്നു നമുക്ക് കാണാം. അതൊരു നമുക്കറിയാം ഒരു 40 അല്ലെങ്കിൽ 30 വയസ്സ് താഴെയുള്ള കുട്ടികളായിരിക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാരായിരിക്കും ഇതിനെപ്പറ്റി നോക്കിയിരിക്കുന്നത്
4: അല്ലെ.
5: പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മ്യൂച്വൽ ഫണ്ടിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഏജന്റ് പോയി മ്യൂച്വൽ ഫണ്ട് മേടിപ്പിക്കും, അവരോട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരോട് അങ്ങ് പോകും, അവർ തിരിഞ്ഞു നോക്കത്തില്ല. ഇതിന്റെ അസറ്റ് വാല്യൂ കൂടി വരുന്ന സമയത്ത് അതിനെ പ്രോപ്പർ അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നീട് അത് ഒരു ചേന ഒഴിച്ചു വെച്ചിട്ട് അടുത്ത വർഷം പറിച്ചെടുക്കാം എന്ന ലാഘവത്തോടെ ഇരിക്കരുത് ഇതിനെ പറ്റി. അവിടെയാണ് റിസ്ക്
4: ഉണ്ടാകുന്നത്.
5: സ്വിച്ചിങ് നമ്മൾ പല ഫണ്ടുകളിലേക്ക് അതിന്റെ സാഹചര്യം അനുസരിച്ച് നമ്മൾ
4: മാറ്റിയിടും,
5: അവിടെയാണ് അതിന്റെ സക്സസ്. പക്ഷെ മലയാളികൾ പലപ്പോഴും ഇതിടുന്നു, പിന്നീട് 5 വർഷം കഴിയുമ്പോഴത്തേക്ക് മെച്ചൂരിറ്റി ആകുമ്പോൾ എടുക്കാൻ ചെല്ലുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനേക്കാൾ താഴെയായിരിക്കും പലപ്പോഴും വരുന്നത്. അപ്പോൾ കൂടി നിൽക്കുന്ന സമയത്ത് അതിനെ ഒന്നുകിൽ അതിനെ വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ മറ്റു ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കൃത്യമായ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിലുള്ള അറിവില്ലായ്മയാണ് മ്യൂച്വൽ ഫണ്ട് പലപ്പോഴും നഷ്ടമാണ് എന്ന ഒരു പൊതുബോധം ഉണ്ടായി വന്നിരിക്കുന്നു.
4: ശരി ശരി. പിന്നെ നമുക്കറിയാം ഇപ്പോ പല ഇൻവെസ്റ്റ്മെന്റുകളും ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ഈ മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് എങ്ങനെ വ്യത്യാസമായി നിൽക്കുന്നു?
5: സത്യത്തില് ഈ നമുക്കറിയാം വാറൻ ബഫറ്റ് ഒരിക്കലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്.
4: നമുക്ക് വാറൻ ബഫറ്റിനെ കുറിച്ച് കുട്ടികൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതും കൂടെ.
5: വാറൻ ബഫറ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ പിതാവായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. അദ്ദേഹം അത് ടേക്കപ്പ് ചെയ്തു. ലോകത്തിലെ ഇന്ന് അറിയപ്പെടുന്ന ഇൻവെസ്റ്റേഴ്സ്, ലോകത്തിലെ ഏറ്റവും സക്സസ് ആയ ഇൻവെസ്റ്റേഴ്സ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സാധാരണക്കാർ പോലും പറയുന്ന വ്യക്തിയാണ് വാറൻ ബഫറ്റ്. ഈ വാറൻ ബഫറ്റ് പറയുന്ന ഒരു തിയറിയുണ്ട്, അതായത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ മാത്രമേ മില്യണേഴ്സ് ആയിട്ടുള്ളൂ. അപ്പൊ സാധാരണ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുക അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് ബോണ്ട് മേടിക്കുക അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഗ്രോത്തിന് ഒരു ലിമിറ്റുണ്ട്. പക്ഷെ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഒരു മടങ്ങോ അല്ലെങ്കിൽ 10 മടങ്ങോ 100 മടങ്ങോ 1000 മടങ്ങായിട്ടൊക്കെ മാറുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇക്വിറ്റി ഷെയറിൽ മാത്രമേ ഉള്ളൂ.
4: പക്ഷേ
5: റിട്ടേൺസ് കിട്ടുക എന്നുള്ളതല്ലേ നമുക്കറിയാം. നമ്മുടെ ഇന്ത്യക്കാരനായ ജുൻജുൻവാലയെ പറ്റി അറിയാം. ജുൻജുൻവാല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നത് 50,000 രൂപയിലാണ്. ഇന്ന് നമുക്കറിയാം ജുൻജുൻവാലയുടെ അസറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോ. അപ്പൊ അത്തരത്തിലുള്ള വലിയൊരു ആസ്തിയിലേക്ക് അദ്ദേഹം വന്നു. 50,000 രൂപയാണ് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ. അതിൽ നിന്നും എത്രയോ മില്യൺസ് ആയി അദ്ദേഹത്തിന്റെ വരുമാനം കൂടിയിട്ടുണ്ട്. 1,00,000 രൂപ എന്തോ ആണ് അദ്ദേഹത്തിന്റെ ടോട്ടൽ അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഇതിലേക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ സാധാരണ ഇൻവെസ്റ്റ്മെന്റ് പറ്റുകയില്ല. മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ പേടിയുണ്ടെങ്കിൽ നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ന് പറയുന്നത് റിസ്കിയാണ് അല്ലേ.
4: അല്ലേ,
5: റിസ്കിയാണ്. നമുക്ക് എല്ലാവർക്കും അത് നമുക്ക് അറിയണമെന്നില്ല. അറിഞ്ഞാൽ തന്നെ ആ റിസ്ക് ബിയർ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കാണത്തില്ല.
4: സ്വാഭാവികമായിട്ടും.
5: പക്ഷെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള അസറ്റ് മാനേജേഴ്സാണ്. അപ്പൊ അവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പൈസയും കൊടുക്കുക ചെയ്യുന്നത് അവരാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാനേജ് ചെയ്യുന്നത് പല പല പല തരത്തിലുള്ള ഫണ്ട് മാനേജേഴ്സ് ഇത് പല ഇക്വിറ്റി ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ റിസ്ക് ഡയറക്റ്റ് എടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവരത് അവരുടെ പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ അവര് റിസ്ക് അനുസരിച്ച് ആ ഇക്വിറ്റി ഷെയറിനടുത്ത് ഇപ്പുറത്തിട്ട് അങ്ങനെ അങ്ങനെ ഇത് മാനേജ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമുക്ക് എന്ത് കിട്ടുകയും ചെയ്യും? മാന്യമായൊരു റിട്ടേൺ കിട്ടുകയും ചെയ്യും. അതാണ് ഈ പറയുന്ന മറ്റ് ഫണ്ടുകളെ അപേക്ഷിച്ച് നമുക്കറിയാം ഇക്വിറ്റി ഷെയറിന്റെ ഒരു ബെനിഫിറ്റും നമുക്ക് കിട്ടും. ഇക്വിറ്റി ഷെയറിൽ നിന്നുണ്ടാകുന്നതിന്റെ ഗ്രോത്തിന്റെ ഒരു ബെനിഫിറ്റ്, ഒരു പോർഷൻ ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ വലിയ രീതിയിലുള്ള ഒരു റിസ്ക്, ഡയറക്റ്റ് ആയിട്ട് ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ അത്രയും റിസ്ക് നമുക്കില്ല. ഇക്വിറ്റി ഷെയറിന്റെ പോസിറ്റീവ് ആസ്പെക്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. റിസ്ക് എന്ന സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വിറ്റി ഷെയറിന്റെ മിനിമൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ മ്യൂച്വൽ ഫണ്ടുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു നോർമലി ഒരു ഫണ്ടഡ് ഇക്വിറ്റി ഫണ്ടുകളുണ്ട്, നിഫ്റ്റി ഫണ്ട് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ആവറേജ് നമുക്കൊരു 12% ഗ്രോത്ത് കിട്ടും ഒരു വർഷം. മിനിമം 12% ഗ്രോത്ത് കിട്ടും. ഈ 12% ഗ്രോത്ത് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഇതിന്റെ കോമ്പൗണ്ടിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. 12% കോമ്പൗണ്ടിങ്. അപ്പം തന്നെ ഇത് ഈ ഒരു ഒരു നമുക്ക് ഒരു നല്ലൊരു എമൗണ്ട് ഒരു 10,000 അല്ലെങ്കിൽ 10,000 രൂപ വെച്ച് നമ്മൾ മാസം SIP ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊരു 75 lakhs അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ആ ഒരു എമൗണ്ടിലേക്ക് ഗ്രോത്ത് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നാണ് SIP പറയുന്നത്. അപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് സാധാരണ രണ്ട് രീതിയിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പോൾ 1,00,000 രൂപ ഉണ്ട്. ഈ 1,00,000 രൂപ മുഴുവനായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടുന്നു. എന്റെ 1,00,000 രൂപ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് മാസം മാസമായിട്ട് നമുക്കൊരു നിശ്ചിത എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ SIP ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ മാസവും എനിക്ക് 100 രൂപ വെച്ച് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകാം. അതാണ് SIP ഒരു ഗുണം. ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ വലിയൊരു എമൗണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക്
4: ബുദ്ധിമുട്ടായിരിക്കും.
5: പ്രത്യേകം എന്ന് പറയുന്നത് 100 രൂപ മിനിമം 100 രൂപ മതി. ആ എന്താ സെക്ടറിലുള്ള സാധാരണക്കാരന് പോലും വളരെ വരുമാനം ഇല്ല എന്ന് കരുതുന്ന ആൾക്കാർക്ക് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാസം 100 രൂപ വെച്ച് നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വേണമെങ്കിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അത് ഈ മ്യൂച്വൽ ഫണ്ടിന്റെയും അതുപോലെ തന്നെ SIP ഒരു എന്താണ് ബെനിഫിറ്റ് ആണ്. ഓക്കെ, അതിനൊരു വേറെ കാര്യമുണ്ട്. ഈ SIP ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിന്റെ അല്ലെങ്കിൽ അസറ്റിന്റെ വാല്യൂ ഒരിക്കലും മാർക്കറ്റ് വാല്യൂനേക്കാൾ താഴെ പോകത്തില്ല.
4: ഗ്യാരണ്ടി
5: അതിലുണ്ട്. കാരണം നമുക്ക് മറ്റേ നമുക്കറിയാം ഈ ആവറേജിങ്ങിന്റെ ഒരു ബെനിഫിറ്റ് എപ്പോഴും നോക്കി ആവറേജ് കോസ്റ്റ് എപ്പോഴും എന്തിനേക്കാൾ കുറവായിരിക്കും? നമ്മുടെ അസറ്റ് വാല്യൂനേക്കാൾ മാർക്കറ്റ് വാല്യൂനേക്കാൾ കുറവായിരിക്കും. കാരണം നമ്മൾ പല കാലഘട്ടത്തിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പല പ്രൈസിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? മാർക്കറ്റ് പ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു മാർക്കറ്റ് പ്രൈസ് കൂടുകയാണെങ്കിൽ തന്നെ നമുക്ക് ബെനിഫിറ്റ്
4: ആയിരിക്കും.
5: അതാണ് SIP ഒരു ഗുണം. എപ്പോഴും നമുക്ക് നമ്മൾ പ്രോഫിറ്റ് നിൽക്കും, അതാണ് ഒരു ഗുണം.
4: പിന്നെ സാറേ, ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് മ്യൂച്വൽ ഫണ്ട് ഷെയർ ഇതിൽ ഏതാണ് ഏറ്റവും ഏറ്റവും നല്ല റിട്ടേൺ നൽകുന്നത്?
5: അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കാഴ്ചപ്പാടിന്
4: പോലെ ഇരിക്കും.
5: നമ്മളിപ്പോ ചില ആൾക്കാരെ കൊണ്ട് ഭയങ്കര സമർത്ഥിക്കാൻ ശ്രമിക്കും ഇക്വിറ്റി ഷെയർ ആണ് ഏറ്റവും നല്ലതെന്ന്. പക്ഷെ അവരൊരു തരത്തിലും വഴങ്ങി തരത്തില്ല. അവര് പറയും ഇല്ല, ഞാൻ ചൂതാട്ടത്തിലില്ല. അത് ചൂതാട്ടം എന്നൊക്കെ മ്യൂച്വൽ ഫണ്ടിനെ പറയുന്നത്. ഒരിക്കലും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും ചൂതാട്ടം അല്ല.
4: ലോട്ടറി
5: എടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. 1 രൂപ റിട്ടേൺ ഇല്ലെങ്കിൽ പോലും നമ്മൾ 1,000 രൂപ 2,000 രൂപ ഡെയിലി എനിക്ക് തോന്നുന്നു നമ്മള് പലപ്പോഴും നിൽക്കുന്ന സമയത്ത് ഡെയിലി 1,000-2,000 രൂപ അല്ലെങ്കിൽ 1,500 രൂപ വരുമാനമുള്ള ആൾക്കാരൊക്കെ നല്ലൊരു എമൗണ്ട് ആണ് ഈ ലോട്ടറി എടുക്കുന്നതിന് വേണ്ടി 500 രൂപ ഡെയിലി മാറ്റിവെക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം. പക്ഷെ ഡെയിലി 500 രൂപ എന്ന് പറയുന്നത് നമുക്കറിയാം 10,000-15,000 രൂപ ഒരു മാസം ഇവർ ഇത് മാറ്റിവെക്കുന്നുണ്ട്. അതിന്റെ അത്ര എമൗണ്ട് ശരിക്കും പറഞ്ഞാൽ 5,000 രൂപ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒരു മാസം മാറ്റിവെച്ച് കഴിഞ്ഞാൽ അത് ഈ ക്യുമുലേറ്റ് ചെയ്ത് കൂട്ടിവെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു എമൗണ്ട് നമുക്കുണ്ടാവും. പക്ഷെ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. നമ്മൾ എന്നും അടിക്കാൻ പോകുന്ന ലോട്ടറിയെ പറ്റിയാണ് മലയാളി എപ്പോഴും ചിന്തിക്കുന്നത്.
4: പ്രത്യേകിച്ച് പല ഓണം ബമ്പർ വിഷു ബമ്പർ എന്നൊക്കെ
5: ഓണം ബമ്പർ
4: പേപ്പറിൽ കണ്ടിട്ടുണ്ട്.
5: അതന്നെ കേരളത്തില് ആവറേജ് 10,000 കോടിയുടെ ലോട്ടറിയാണ് ഒരു വർഷം വിൽക്കുന്നത്. 10,000 കോടി
4: ഭയങ്കര വലിയ ഫിഗർ.
5: പക്ഷെ അത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 40,000 കോടി അടുത്ത് വരും. അതായത് മ്യൂച്വൽ ഫണ്ട് കൂടുതലാണ് എങ്കിൽ തന്നെയും നമുക്കറിയാം മ്യൂച്വൽ

0: ഈ മ്യൂച്വൽ ഫണ്ടിന് അതിന്റേതായ പോരായ്മകളുണ്ട്, തീർച്ചയായും ഉണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടും നമ്മൾ ഈ പറയുന്ന ഫിക്സഡ് ഡെപ്പോസിനേക്കാൾ റവന്യൂ തരുന്ന കാര്യം, റവന്യൂന്റെ പെർസ്പെക്ടീവ് നോക്കുകയാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, മ്യൂച്വൽ ഫണ്ട്, ഇക്വിറ്റി ഷെയർ നമ്മൾ പറഞ്ഞല്ലോ, ഇതിൽ ഏറ്റവും റിസ്ക് ഫ്രീ ആയിട്ടുള്ളത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് നമുക്കറിയാം ഒരു 6% അല്ലെങ്കിൽ 5-6% നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് റിട്ടേൺ കിട്ടും. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് നമ്മുടെ അതിന്റെ വാല്യൂ കുറയുന്നില്ല. പക്ഷെ അതിന്റെ ഒരു കാര്യമുള്ള ഇതേ എമൗണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇടുകയാണെങ്കിൽ കൃത്യമായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് എവിടെയും പോകാം, പക്ഷെ മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനല്ല, നമ്മൾ കൃത്യമായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഇന്നിട്ട് കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞ് എടുക്കാൻ വേണ്ടി വരുന്ന സ്വഭാവം ആകരുത്. അതിനെ കൃത്യമായി അതിനെ മോണിറ്റർ ചെയ്ത് ഇപ്പൊ ഇവിടെ കൂടി നിൽക്കുകയാണെങ്കിൽ അതിനെ അവിടെ ചിരിക്കാം, എന്നിട്ട് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റി ഉള്ള മറ്റു ഫണ്ടുകളിലേക്ക് നമുക്ക് മാറ്റാം. അപ്പൊ അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നതിനെക്കാളും എന്ത് പറഞ്ഞാലും ഒരു 10% പെർസെന്റേജ് ഗ്രോത്ത് നമുക്ക് ഉണ്ടാവും. ഇതാണ് മ്യൂച്വൽ ഫണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം. പിന്നെ ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഡയറക്റ്റ് നമ്മൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ആ കമ്പനിയുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇക്വിറ്റി ഷെയറിന്റെ വാല്യൂ കൂടുന്നത്. കമ്പനിയുടെ പെർഫോമൻസ് മാത്രമല്ല, എക്കോണമിയിലും അല്ലെങ്കിൽ സമൂഹത്തിലും അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ ഉണ്ടാകുന്ന യുദ്ധം പോലെയുള്ള അറിയാലോ, ഇപ്പം ഭയങ്കര ഡൗൺ ആയിട്ട്
1: വാങ്ങിക്കാൻ
0: പറ്റിയ സമയം ഏകദേശം കഴിഞ്ഞോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈയിടെ കഴിഞ്ഞു, ഒരു മാസം മുമ്പ് എല്ലാം ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു. 10 വർഷത്തിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ വരൂ. ഇപ്പൊ കഴിഞ്ഞ ഒരു 10 വർഷത്തിലാണ് 2 അവസരങ്ങൾ നമുക്ക് കിട്ടിയത്, ഒന്ന് കൊറോണ സമയത്തും അതുപോലെ തന്നെ ഇപ്പോഴും. ഇതൊക്കെ വളരെ എന്താ പറയുന്നത്, കാശുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ബമ്പർ ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. ഇതൊക്കെ നമ്മൾ മേടിച്ചു കിടുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ നമ്മള് ചുരുളി സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ കുംഭമാസം വരുമ്പോൾ ചുമ്മാ ഇങ്ങനെ ചേന കുഴിച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ മതി ഒന്ന് പറിക്കാമെന്ന് പറഞ്ഞ അവസ്ഥ. അപ്പോ ഒരു അനാലിസിസോ ഒരു ഇവാലുവേഷനോ ഒന്നുമില്ലാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റോക്കുകൾ അവസരമായിരുന്നു. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയറിനാണ് ഏറ്റവും കൂടുതൽ റിസ്ക് വരുന്നത്. മ്യൂച്വൽ ഫണ്ടിന് അതിനേക്കാൾ റിസ്ക് കുറവാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിന് തീരെ റിസ്ക് ഇല്ല എന്ന് തന്നെ പറയാം, ബാങ്കിൽ പൊട്ടണം. പക്ഷെ ഇതിനകത്ത് റിട്ടേൺ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് ഇക്വിറ്റി ഷെയർ വഴിയാണ്. പക്ഷെ അതിന് അതിന്റേതായ റിസ്ക് ഉണ്ട്. മ്യൂച്വൽ ഫണ്ടിന് കമ്പാരിറ്റീവ്ലി ഇക്വിറ്റി ഷെയറിന്റെ അത്രയും റിസ്ക് ഇല്ല, പക്ഷെ റിട്ടേണും കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു റിസ്ക് ബിയറിംഗ് കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും ഇതിൽ ഏത് വേണമെന്ന്
1: തെരഞ്ഞെടുക്കുക.
0: പക്ഷെ ഞാൻ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും മ്യൂച്വൽ ഫണ്ട് തന്നെ സെലക്ട് ചെയ്യാം,
1: ബെസ്റ്റ്
0: ഓപ്ഷൻ. നമുക്ക് ഇപ്പം പറയുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളിലൊക്കെ എന്തുകൊണ്ടും നല്ലത്, നമ്മൾ ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട് അത്ര കുഴപ്പക്കാരൊന്നുമല്ല, നേരത്തെ എപ്പോഴും കൂട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടും മ്യൂച്വൽ ഫണ്ട് ആയിരിക്കാം ഈ പറയുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും ബെറ്റർ എന്നാണ് എന്റെ ഒരു അഭിപ്രായം.
1: പിന്നെ നമുക്കറിയാം യുവാക്കൾക്കിടയിൽ എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടിന് ഇത്ര താല്പര്യം.
0: അത് ഒന്നാമത്തെ കാര്യം ഫിനാൻഷ്യൽ ലിറ്ററസി, അത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം പണ്ട് റേഡിയോയ്ക്കകത്തൊക്കെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി വലിയ വാർത്തകളും എല്ലാം വരുമായിരുന്നു പഴയ കാലത്ത്, നമ്മുടെയൊക്കെ അച്ഛന്റെ അമ്മയുടെ ഇല്ല. പക്ഷെ ഇപ്പൊ നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, അതുപോലെ തന്നെ ചാനൽസുകളിലായിക്കോട്ടെ, പ്രിന്റ് മീഡിയ ആയിക്കോട്ടെ, എവിടെയും നമുക്ക് സെബി അടക്കമുള്ള ഇത്തരത്തിലുള്ള ഏജൻസികൾ അഡ്വർടൈസ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഗവൺമെന്റ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്താണ് 1964 തുടങ്ങുന്നത്. കാരണം ഈ കോർപ്പറേറ്റ് സെക്ടറിലേക്ക് ഫണ്ട് ഫ്ലോ ഉണ്ടാകാൻ വേണ്ടി ചെയ്തതാണ്. ഇപ്പോഴും ഗവൺമെന്റ് അതിന് താല്പര്യമുണ്ട്. ഇപ്പൊ വെറുതെ ബാങ്കിൽ കിടക്കുന്ന പൈസ കൊണ്ട് പ്രൊഡക്റ്റീവ് അല്ലല്ലോ, അത് ഇൻഡസ്ട്രിയിലേക്ക് പമ്പ് ചെയ്യാന്നുള്ളതാണ് ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻഡ്യ സ്റ്റാർട്ട് ചെയ്യാന്നൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പലപ്പോഴും ഇത് നമുക്കറിയാം ഈ പറയുന്ന ആദ്യം ഇത് പൈസ കിട്ടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ പൈസ വേണം എന്ന് പറയുന്ന ആൾക്കാരാണോ എല്ലാം, പക്ഷെ അതിന്റെ കൂടെ റിസ്ക് കൂടെ എടുക്കുന്ന ചെറുപ്പക്കാരാണ്
1: അല്ലെ,
0: റിസ്ക് കൂടെ എടുക്കുന്ന ചെറുപ്പക്കാരാണ്. അതുകൊണ്ടാണ് ചെറുപ്പക്കാർക്കിടയിൽ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ അത് നല്ലൊരു എന്താ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർ കരുതുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ അത്യാവശ്യം ജോലിയും അത്യാവശ്യത്തിന് ശമ്പളവും ഉണ്ട്.
1: അപ്പൊ
0: മാറ്റി വെക്കുന്ന തരത്തിലേക്ക് അവർക്ക് വന്ന് ഐടി സെക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന BPOs ആയിക്കോട്ടെ, ഇവരൊക്കെ ബാങ്കിങ് സെക്ടർ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള വരുമാനമുണ്ട്. രണ്ടാമത്തെ കാര്യം, സ്മാർട്ട് ഫോണുകളുടെ ഒരു വരവ് ഭയങ്കരമായിട്ട് ഈ മേഖലയിൽ വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി ഏതെങ്കിലും ആപ്ലിക്കേഷൻ വഴി ഏതെങ്കിലും ബ്രോക്കറുടെ ആപ്ലിക്കേഷൻ വഴി ഡയറക്റ്റ് ആയിട്ട് എനിക്ക് മ്യൂച്വൽ ഫണ്ട് എടുക്കാം, എനിക്ക് കൃത്യമായിട്ട് അത് ക്ലോസ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും.
1: ഫിസിക്കലി ഞാൻ പോകേണ്ടി വരില്ല,
0: ഫിസിക്കലി ചെറിയൊരു കമ്മീഷൻ മാത്രം ബ്രോക്കറേജ് ആയിട്ട് കൊടുത്താൽ മതി, അതിന്റെ ആവശ്യമുണ്ട്.
1: എല്ലാ പ്രോസസ്സും ഓൺലൈൻ വഴി
0: പണ്ടെന്ന് പറഞ്ഞത് പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ അഡ്വൈസർ വരണം, നമ്മള് ഫിസിക്കലി ഇതൊക്കെ ഫോമും പൂരിപ്പിച്ചു കൊടുത്ത് അയാളെ ചെക്കും കൊടുത്ത് പിന്നെ ഇത് എങ്ങനെയാണ് ഇതിനെ മോണിറ്റർ ചെയ്യണം നമുക്ക് അറിയത്തില്ല. ഈ PCയോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തില് നമ്മള് മച്ചൂരിറ്റി ആകുന്ന സമയത്തായിരിക്കും നമുക്ക് ഇതിന്റെ നോട്ടീസ് വരുമ്പോഴായിരിക്കും നമ്മൾ രണ്ടാമത് നോക്കുന്നത്. അപ്പൊ അതൊക്കെ മാറി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാം ഇവർക്ക് അതിനെ പറ്റി ഒരു അറിവുണ്ട് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ട് കൂടി, അപ്പൊ അതൊക്കെ വലിയൊരു കാര്യമായിട്ട് തന്നെ പറയാം.
1: പിന്നെ സാർ, ഈ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് സെലക്ട് ചെയ്യുന്ന മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്ന മുമ്പ്,
0: മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല തരത്തിലുള്ള ഫണ്ടുകളുണ്ട്. ശരിക്കും പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് പല ആൾക്കാരുടെ നിന്നും കളക്ട് ചെയ്യുന്ന പൈസ നമ്മളൊരു ഫണ്ട് മാനേജറുടെ ഏൽപ്പിക്കുകയാണ്. ഇപ്പൊ SBI മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ ജനങ്ങളിൽ നിന്ന് മേടിക്കുന്ന പൈസ

0: SBI പല ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ ഫണ്ട് മാനേജറാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് ഉണ്ട്. സേഫ് ആയിട്ടുള്ള ഫണ്ടാണ് ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത്. മിനിമം നമുക്ക് ഒരു 4% നമുക്ക് അതിന്റെ അകത്ത് നിന്ന് എല്ലാ വർഷവും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അത് ഏറ്റവും സേഫ് ഷുവർ ആണ്. അതിനകത്ത് ഒരു നഷ്ടവും വരത്തില്ല. കാരണം അതിന് ഫ്ലക്ച്വേഷൻ മാർക്കറ്റിൽ ഉണ്ടാകുന്ന നോർമൽ മാർക്കറ്റ് കണ്ടിപ്പോ യുദ്ധം വന്നോട്ടെ, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ വന്നോട്ടെ, അതിലുള്ള പ്രശ്നങ്ങൾ വന്നോട്ടെ, ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം വന്നോട്ടെ, അല്ലെങ്കിൽ മഴ കുറയോ മഴ കൂടോ, ഇതൊന്നും ഈ ഡെപ്റ്റ് ഫണ്ടിനെ ബാധിക്കുകയില്ല. നമുക്കൊരു ഗ്യാരണ്ടി റിട്ടേൺ നമുക്ക് കിട്ടും, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഫണ്ട് സെലക്ട് ചെയ്യുന്നതിലാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ഡെപ്റ്റ് ഫണ്ടുണ്ട്, അതുപോലെ തന്നെ ഇക്വിറ്റി ഫണ്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ETF കളുണ്ട്, ഇൻഫ്രാ ഫണ്ടുകളുണ്ട്, അല്ലെങ്കിൽ ഗോൾഡ് ലിങ്ക്ഡ് ഫണ്ടുകളുണ്ട്, പബ്ലിക് കമ്പനി PSU ഫണ്ടുകളുണ്ട്. PSU ഫണ്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഗവൺമെന്റ് കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ, അല്ലെങ്കിൽ ബാങ്ക് ഫണ്ടുകളുണ്ട്, ബാങ്ക് കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യുന്ന ബാങ്കിങ് കമ്പനികളുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഇവിടെ ഇതിന്റെ റിട്ടേൺസ് ഒക്കെ കൂടാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ ഇപ്പം നമുക്ക് ഈ പറയുന്ന പോലെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സാധ്യതയുള്ളൊരു സമയമാണ് അല്ലെ. ഇപ്പൊ കാരണം നമുക്കറിയാം ഇന്ത്യ ഗവൺമെന്റ് വലിയ എമൗണ്ട് ആണ് ഈ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി നമ്മൾ മുടക്കുന്നത്. അതുപോലെ തന്നെ ETF അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ, അല്ലെങ്കിൽ ഗ്രീൻ എനർജി, അപ്പൊ അത്തരത്തിൽ ഗ്രീൻ ഫണ്ടുകളുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു 10 വർഷത്തേക്ക് ഇനിയും എന്താ ഗ്രീൻ എനർജിയിൽ ഒരു സസ്റ്റൈനബിൾ എനർജിക്ക് വലിയൊരു പ്രൊമോഷനും സാധ്യതയൊക്കെ ഉള്ള സമയത്ത് അത്തരം ഫണ്ടുകൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇത്രേ ഉള്ളൂ, ട്രെൻഡിൽ നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ വേണം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിസ്ക് എടുക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റി. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പക്കാർക്ക് ഈ പറയുന്ന പോലെ നഷ്ടം സഹിക്കാനുള്ള മാനസികാവസ്ഥ ശകലം കൂടെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പം പ്രായമായവരെന്ന് പറഞ്ഞാൽ അവരുടെ പെൻഷൻ പ്ലാനെ പറ്റിയോ, അല്ലെങ്കിൽ മകളുടെ കല്യാണത്തെ പറ്റിയോ, അല്ലെങ്കിൽ വീട് പണിയാനോ ഒക്കെ മാറ്റി വെക്കുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു ഒരു നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഒരു ഭയം കാണും. ചെറുപ്പക്കാർ ചെറുപ്പത്തിലാകുമ്പോൾ നമുക്ക് അത്രയും ഒരു ഭയമില്ല, ബാധ്യത ഇല്ലാത്തതുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നം വരത്തില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യമുള്ളൂ. സെലക്ട് ചെയ്യുന്ന ഫണ്ട്, നമുക്ക് ഏത് ഫണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ നമ്മുടെ കൈവശം ഇരിക്കുന്ന ഫണ്ടിന്റെ തുക. ഒരിക്കലും ലോൺ എടുത്തിട്ടൊന്നും നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പം നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ നമ്മൾ ലോൺ എടുത്തിട്ടൊന്നും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സെലക്ട് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ അപ്പോഴത്തെ കറണ്ട് ട്രെൻഡിനനുസരിച്ചുള്ള ആയിരിക്കണം.
1: ഇൻഡസ്ട്രിയാണ്
0: ഇപ്പൊ ഒന്ന് ഭൂമി നിൽക്കുന്നത്, അല്ലെങ്കിൽ ട്രെൻഡിങ് നിൽക്കുന്നത്, ആ കമ്പനികൾ സെലക്ട് ചെയ്ത് അതിന്റെ സാധ്യതകൾ പഠിച്ചിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. പിന്നെ റിസ്ക് നേരത്തെ പറഞ്ഞില്ല, ഇത്രയും ജസ്റ്റ് മിനിമം ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നോക്കിച്ചാൽ മതി. ഇത്രയുമാണ് സാധാരണ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു.
1: എന്തായാലും ഈ ചുരുങ്ങിയ സമയത്ത് തന്നെ നമുക്കറിയാം ഇത് വലിയൊരു ലാസ്റ്റ് ടോപ്പിക്കാണ്.
0: പിന്നെ
1: ഇൻട്രസ്റ്റിംഗ് നമ്മുടെ പരിമിതമായ സമയം വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ സാർ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എന്തായാലും ഇതൊരു എല്ലാ യുവാക്കൾക്കിടയിലും അല്ലെങ്കിൽ ഇനി മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഏത് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുള്ള എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ നന്ദി സാർ ഈ ഒരു
0: സമയം.
1: ശരി
2: ശ്രോതാക്കൾ, ഇതുവരെ കരിയർ കോമ്പസിലൂടെ കേട്ടത് മ്യൂച്വൽ ഫണ്ടും നിക്ഷേപ സാധ്യതകളും എന്ന വിഷയത്തെ കുറിച്ചാണ്. ഇത്രയും നേരം കരിയർ കോമ്പസിലൂടെ നമ്മളോട് സംസാരിച്ചത് മാക്ഫസ് കോളേജിലെ MBA വിഭാഗം അധ്യാപകരായ ജിബു സാറും അരുൺ പ്രേം സാറുമാണ്. ഒരിക്കൽ കൂടി ഇരുവരോടും നന്ദി പറഞ്ഞുകൊണ്ട് കരിയർ കോമ്പസിൽ നിന്നും വിട പറയുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: ദോശ, കല്ലുദോശ, തണ്ടുദോശ, കുട്ടിദോശ, റവദോശ, മല്ലിദോശ, തളിദോശ, മുളക്ദോശ, ക്യാരറ്റ് ദോശ, ബീറ്റ് ദോശ, കബേജ് ദോശ, കറുപ്പുദോശ, ബോമ്പെദോശ, കൂട്ടദോശ, തമ്മിൽദോശ, മൈദോശ, നാടൻദോശ, അടദോശ, പൊട്ടിദോശ, മീസ് ദോശ, പല്ലുദോശ, പേപ്പർ ദോശ, ഓണിയൻ ദോശ, റോക്കറ്റ് ദോശ, പച്ചരി ദോശ, ഗോതമ്പ് ദോശ, തക്കാളി ദോശ, റബ്ബർ ദോശ, പുതിന ദോശ, ഉപ്പ് പുള്ളി കീറ ദോശ,
5: ദോശ വേണോ, ദോശ വേണോ, ദോശ വേണോ.
6: ഒരെണ്ണം നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കും.

പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767472. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: സിൽക്സ് 1924 പുളിമൂട്ടിൽ സിൽക്സ്
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെൻ
1: 11 o'clock.

കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
3: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: കാടുതേടി കടലു താണ്ടി കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം ശുഭയാത്ര.

12:00

0: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
1: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കൊച്ചി
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി.

വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ NEET.NTA.NIC.in ഔദ്യോഗിക വെബ്സൈറ്റായ NEET.NTA.NIC.in ഫലം ലഭ്യമാണ്. കൊച്ചി ലക്ഷദ്വീപ്.

of Civil Aviation, Lakshadweep UT Administration, Airport Authority of India, FIAL എന്നീ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലാണ് സീപ്ലെയിൻ സർവീസുകൾ യാഥാർത്ഥ്യമാവുക. ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ

0: വിഷയത്തിൽ ഹർജിക്കാർക്കൊപ്പം സംസ്ഥാന സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അല്ലാത്തവരെ ബോർഡ് സംസ്ഥാനങ്ങളുടെ അതേ വഴിയിലാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്ത് നടക്കുന്ന ലഹരി വിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: നഗരം ചുറ്റിയുള്ള

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ് മൈ ജിഒവി

0: തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധനയുണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉത്പാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗം

എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ധാരാളമായി ദർശനത്തിനെത്തുന്നുണ്ട്. കർക്കടകമാസ പൂജകളുടെ ഭാഗമായി ഇന്ന് പുലർച്ചെ മഹാഗണപതി ഹോമവും നെയ്യഭിഷേകവും നടന്നു. ചൊവ്വാഴ്ച രാത്രി 10 നടയടയ്ക്കും. മലയാളികൾക്ക് ചിങ്ങപ്പുലരിയിലേക്കുള്ള യാത്രയുടെ

0: കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാലമ്പല ക്ഷേത്രങ്ങളിൽ ഇന്നു മുതൽ ദർശന പുണ്യം തേടി തീർത്ഥാടകരെത്തും. തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമ അവസാനിക്കുന്നതാണ് നാലമ്പല ദർശനം. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതാണ് നാലമ്പല ദർശനമെന്ന് പറയുന്നത്. കൂടാതെ
1: കർക്കടക മാസത്തിൽ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയിട്ട് നടന്നു. 50-ലധികം ആനകളാണ് ഇത്തവണ ചടങ്ങിൽ പങ്കെടുത്തത്. നാളികേരം, അവൽ, ശർക്കര, മലർ, എള്ള്, തേൻ, പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് ഉപയോഗിച്ചത്. 500 കിലോ അരിയുടെ ചോറും പ്രത്യേക ഔഷധക്കൂട്ടുകളും അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുന്നത്. ആരോഗ്യ പരിചരണത്തിനുള്ള മാസം കൂടിയാണ് കർക്കടകം. ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളെ നിർമ്മാണം

0: ശരീരം മറവ് ചെയ്യാൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവർ അനാഥർ ഊരും പേരുമില്ലാതെ മോർച്ചറികളിൽ ഒടുങ്ങിയവർ അങ്ങനെ മരണത്തിന് മുന്നിൽ നിസ്സഹായരായ അനേകം മനുഷ്യർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരു ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലാണെങ്കിലും ഹിന്ദു മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഒരുപോലെ സ്വന്തം ആചാരപ്രകാരം സംസ്കാര സൗകര്യം ഒരുക്കുന്ന അപൂർവം ശ്മശാനങ്ങളിൽ ഒന്നാണിത്.
1: ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതിയെ പിന്തുണയ്ക്കുന്നവരെ ഒന്നിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച റോം ചട്ടം 1998 അംഗീകരിച്ചതിന്റെ വാർഷികമായാണ് ദിനാചരണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 77977, നിഫ്റ്റി 202 പോയിന്റ് നേട്ടത്തിൽ 24275 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 104520 രൂപയും ഗ്രാമിന് 13065 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്ലസ് വൺ പരീക്ഷാ ഫലം ഇന്ന്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. രാമായണ മാസാചരണത്തിന് തുടക്കം. ലോകസമാധാനത്തിന്റെ ആവശ്യകത അനുസ്മരിച്ച് ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
2: പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഭിമാനകരമായ നേട്ടമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
3: ഇതിഹാസ് കെ പന്നോ മേ ദർജ് ഹോ ഗയാ ഹൈ ആജ് യഹാ സേ ദേശ് കോ പെഹ്ലി ഹൈഡ്രോജൻ ട്രെയിൻ മിലി ഹൈ ഭവിഷ്യ മേ ജബ് ഭി ഹൈഡ്രോജൻ ട്രെയിൻ കാ ജിക്ര ആയേഗാ തോ ജിന്ദ് കാ സോനിപത് കാ ഹരിയാണ കാ നാം ഭി ആയേഗാ ഹീ ആയേഗാ.
2: ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയാക്കി പരിവർത്തനം ചെയ്യുന്നതിലൂടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൌഹൃദ രീതിയിലാണ് ഹൈഡ്രജൻ ട്രെയിൻ പ്രവർത്തിക്കുക. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്കൊപ്പം ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി. ഹരിയാനയിലെ 14,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർമോർ

0: ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ചാലക്കുടി സ്റ്റേഷൻ നവീകരണം സംബന്ധിച്ച വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: 10 കോടി രൂപ ചിലവിൽ നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്

Okay. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹോർമുസ് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ നാവികരുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. അടിയന്തര സഹായങ്ങൾക്ക് ഡിജി കമ്മ്യൂണിക്കേഷൻ സെന്ററുമായോ ഇന്ത്യൻ നാവികസേനയുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററുമായോ ബന്ധപ്പെടണമെന്നും ഡിജിഎംഎ നിർദ്ദേശിച്ചു. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം.

കേന്ദ്രനിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ഉറപ്പാക്കാനാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. രാഷ്ട്രപതി

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന ഉണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു.

0: സംഘർഷം അതിരൂക്ഷം. അമേരിക്ക വാർത്തകൾ കഴിഞ്ഞു.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്.
3: 1 o'clock.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
4: ഹലോ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ ഈ രുചിക്കൂട്ടിൽ ഒരു സ്പെഷ്യൽ ഐറ്റം പറഞ്ഞുതരട്ടെ. നമ്മൾ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളിൽ ഒന്നാണ് തക്കാളി എന്ന് പറയുന്നത്. മിക്ക വിഭവങ്ങളിലും തക്കാളി സ്ഥിരം സാന്നിധ്യമാണല്ലേ. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഡിന്നർ വരെ തക്കാളി ഇടം പിടിച്ചിട്ടുണ്ടാകും. എന്നാൽ പിന്നെ ഇന്ന് തക്കാളി കൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ? വെറൈറ്റി ആണ് എന്ന് പറയാൻ പറ്റില്ല, കാരണം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തക്കാളി വെച്ച് ചമ്മന്തി അരയ്ക്കാൻ അറിയാം. പക്ഷെ ഇന്ന് നമ്മൾ ചുട്ടരച്ച ചമ്മന്തിയാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒരു കൈപ്പിടി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് നമ്മൾ എടുത്ത് വെക്കുക. പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നമ്മൾ എടുക്കുക. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണല്ലോ. ചീനമുളകുണ്ട്, പക്ഷെ ഓരോരുത്തർക്കും ഇപ്പോൾ പച്ചമുളക് മതിയെങ്കിൽ പച്ചമുളക് എടുക്കുക, കാരണം ഒരുപാട് എരിവ് ചിലർക്ക് പറ്റില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 3 teaspoon വെളിച്ചെണ്ണ, ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്പെഷ്യൽ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു കൈപ്പിടി ചെറിയ ഉള്ളി, അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചീനമുളക് എരിവിന് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാം. ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 3 teaspoon. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തക്കാളി നമ്മളൊന്ന് തൊലി കളയണം. തൊലി കളയുന്നതിന് മുൻപായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയോ, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ, ഇപ്പൊ ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കും. ഇപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഈ തക്കാളി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ചുട്ടെടുക്കുക എന്ന് പറയുന്നത്. തക്കാളി ഒന്ന് ചുട്ടെടുക്കും. അപ്പൊ അതിന്റെ ആ ഒരു പുറത്തെ തൊലി ഉണ്ടല്ലോ, അതിങ്ങനെ നമുക്ക് തണുത്ത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ആ തൊലി മാറ്റിയിട്ട് അതും മുളകും കൂടി ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് ഇതിട്ടിട്ട് ഉള്ളി അരിഞ്ഞതും വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. ഈ ഉള്ളി നമുക്ക് വഴറ്റോ ഒന്നും വേണ്ട കേട്ടോ. നോർമലി നമ്മൾ അരിഞ്ഞിട്ടിട്ട് വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി റെഡി. ഇത് ഈ പറഞ്ഞതുപോലെ ദോശ ഇഡ്ഡലിയൊക്കെ വെക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ സാമ്പാറും കടലയും ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി എല്ലാവരും മടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു സ്പെഷ്യൽ തക്കാളി ചട്നി ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്. തക്കാളി ആദ്യം ഒന്ന് ജസ്റ്റ് അപ്പുറമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം അതിന് തൊലി കളഞ്ഞിട്ട് മുളകും കൂടി ചേർത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഉള്ളി അരിഞ്ഞതും വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. സംഭവം സിമ്പിളാണ്, പക്ഷെ ടേസ്റ്റ് അപാരമാണ്. നമ്മൾ പറയില്ലേ, ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മാങ്ങാ ചമ്മന്തി അല്ലെങ്കിൽ മാങ്ങാ അച്ചാറ്, ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടല്ലോ, ഉപ്പും മുളകുമൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ്. അധികം കറിയൊക്കെ ഇല്ലാത്ത വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ചില കറികളുണ്ട്, പക്ഷെ അതിന് അപാര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു വെറൈറ്റി ചമ്മന്തിയാണ് ഈ തക്കാളി വെച്ചിട്ടുള്ള ഒരു ചുട്ടുള്ള ചമ്മന്തി എന്ന് പറയുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നാളെ ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

എന്ന നിറവ്യത്യാസവും വരൾച്ചയൊക്കെ ഒരുപാട് പേര് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണല്ലേ. ഇതിനൊരു പരിഹാരം പറഞ്ഞാലോ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ഷമയം വിത്ത് മീ ആർ ജി അപർണ. ചുണ്ടിലുണ്ടാകുന്ന വരൾച്ചയും നിറവ്യത്യാസവും കാരണം ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. പല വഴികൾ നോക്കിയിട്ടും ഇത് മാറുന്നില്ല എന്നതായിരിക്കും മിക്കവർക്കും പറയാനുള്ള ഒരു പരാതി. എന്നാലേ ഇനി ആ പരാതി എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ട് നമുക്കിതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, വേറൊന്നും വേണ്ട, അടുക്കളയിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ നല്ല നാടൻ നെയ്യിരിപ്പുണ്ടാകും. അത് ഇങ്ങനെ എടുത്തു, അതാണ് നമുക്ക് വേണ്ടത്. ഈ നെയ്യൊന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഒന്ന് ഈ നെയ്യ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇത് രാത്രി ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി അതല്ല, മറ്റൊരു മാർഗം വേണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റിയായിട്ടാണ് തേൻ. തേൻ നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വലിയ പരിഹാര മാർഗമാണ് കേട്ടോ. അപ്പൊ ഇത് എല്ലാ ദിവസവും ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനിയിപ്പോ നിങ്ങൾ വാസ്ലിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരിക്കലും സൺലൈറ്റ് ഉള്ള സമയത്ത് യൂസ് ചെയ്യരുത്. രാത്രി കിടക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. മാത്രമല്ല, നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് ലിപ് ബാം എന്തായാലും യൂസ് ചെയ്യണം. അങ്ങനെ വെറുതെ ഒരു ലിപ് ബാം യൂസ് ചെയ്തിട്ട് കാര്യമില്ല. യു വി പ്രൊട്ടക്ഷൻ ഉള്ള ലിപ് ബാം തന്നെ ചോദിച്ച് മേടിച്ച് ഉപയോഗിക്കണം. എങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ചുണ്ടിനേക്കുന്ന സൺടാനൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. മാത്രമല്ല, ലിപ്സ്റ്റിക് കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതായത് ഒരുപാട് മാറ്റായിട്ടുള്ള ലിപ്സ്റ്റിക് കാര്യങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ കഴിവതും ലിപ്സ്റ്റിക് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടാലും ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയുക, നമ്മുടെ ചുണ്ടിന് ഒരുപാട് പ്രശ്നങ്ങളൊന്നും പറ്റാത്ത നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാമോ അല്ലെങ്കിൽ ടിൻഡഡ് ലിപ് ബാമോ ഒക്കെ കിട്ടും. അതൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ, ചുണ്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ചമയത്തിലൂടെ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർത്തത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4.

പാട്ടുകളൊക്കെ ആയിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന പാട്ടുകൾക്കൊക്കെ ഒരു വല്ലാത്ത ഭംഗിയുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു 2000, 1999 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഹിറ്റായി നിന്ന പാട്ടുകളാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് തുടങ്ങിയാലോ. നമ്മളിന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് സമ്മർ ഇൻ ബത്ലഹേം എന്ന മൂവിയിലെ സോങ് ആണ് കേട്ടോ. ഈ ഒരു പേര് പറഞ്ഞപ്പോ ആദ്യം മനസ്സിലേക്ക് ഓടി വന്നത് എത്രയോ ജന്മമായി എന്ന് തുടങ്ങുന്ന പാട്ടായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് തെറ്റി, ഞാൻ ആ പാട്ടല്ല സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത് കുന്നിമണി കൂട്ടൽ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. സമ്മർ ഇൻ ബത്ലഹേം എന്ന മൂവിയിലെ ഭയങ്കര രസമുള്ള പാട്ടല്ലേ. വിദ്യാജിയുടെ മ്യൂസിക് ആണ്, ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ ഒരുക്കിയിരിക്കുന്നത്. പാടിയിരിക്കുന്നത് MG ശ്രീകുമാറും ചിത്രശേഷിയും ചേർന്നിട്ടാണ്. അപ്പോ ഈ ഒരു

നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരികെ തിരിക്കാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന മൂവിയിലെ സോങ് ആണ് കേട്ടോ. തെയ് ഒരു തെനവയൽ എന്ന് തുടങ്ങുന്ന സോങ് ആണ്. ഭയങ്കര രസമുള്ള പാട്ടാണ് കേട്ടോ. ഈ ഒരു പാട്ടിന്റെ തുടക്കത്തേക്കാൾ ഇതിന്റെ ഒരു മിഡിൽ പോർഷനിൽ വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് ഒരു ട്രഡീഷണൽ ലുക്കിലൊക്കെ സാരി ഒക്കെ എടുത്തു കഴിയുമ്പോൾ മിക്ക റീലിലും നമ്മൾ കേൾക്കുന്ന ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും എസ് രമേശൻ നായരാണ് വരികൾ ഒരുക്കിയിരിക്കുന്നത്, വിദ്യാജിയാണ് മ്യൂസിക് പകർന്നിരിക്കുന്നത് കേട്ടോ. എം ജി ശ്രീകുമാർ, സുജാത ശീശി എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. അപ്പൊ കേട്ടാലോ, ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1997 പുറത്തിറങ്ങിയ മൂവിയായിരുന്നു ചന്ദ്രലേഖ അല്ലേ. ഭയങ്കര രസമുള്ള ഒരു മൂവിയാണ്. ഒരുപാട് ഒരുപാട് ചിരിക്കാനും ചിന്തിക്കാനും അതിനൊക്കെ അവസാനം അല്പം സങ്കടമൊക്കെ തോന്നിക്കുന്ന ഒരു കഥയായിരുന്നു ചന്ദ്രലേഖ എന്ന മൂവിയുടേത്. ഇതില് ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറായിരുന്നു കേട്ടോ നമ്മുടെ ലാലേട്ടൻ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലെ ഒന്നാം വട്ടം കണ്ടപ്പോൾ എന്ന് തുടങ്ങുന്ന സോങ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി തന്നെയാണ് കേട്ടോ. പക്ഷേ സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത് ബേണി ഇഗ്നീഷ്യസ് ആണ്. ചിത്ര ചേച്ചിയും എൻ ജി ശ്രീകുമാറും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് കേട്ടാലോ, താ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

ബേട്ടൻ തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു മൂവിയാണ് ചാന്ദുപൊട്ട്. ഇന്നും ഈ ഒരു മൂവി കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമാണല്ലേ. പ്രത്യേകിച്ച് ദിലീപ് ഏട്ടന്റെ ആ ഒരു പ്രകടനം കാണുമ്പോൾ അത്ര മനോഹരമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 2005 ചാന്ദുപൊട്ട് എന്ന മൂവി റിലീസാകുന്നത്. ഇതിലെ ഓമനപ്പുഴ കടപ്പുറത്തിന്റെ ഓമനെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയാണ് കേട്ടോ വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം വിദ്യാജിയും വിനീത് ശ്രീനിവാസനാണ് പാടിയിരിക്കുന്നത്. കേട്ടാലോ.

ദിലീപേട്ടന്റെ ഒരു മൂവിയിലെ പാട്ടൊക്കെ കേട്ട് നമ്മൾ ഇതാ തിരികെ എത്തുമ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മറ്റൊരു ദിലീപേട്ടൻ ചിത്രത്തിലെ പാട്ടാണ് കേട്ടോ. പാട്ട് ഏതാണെന്നല്ലേ, ഈ പറക്കും തലകിയ എന്ന മൂവിയിലെ കാക്കാട്ടിലെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പാട്ടാണ്. നമ്മൾ പല പാട്ടുകളും സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് മാറ്റി നിർത്തുന്ന ഒരു പാട്ട് കൂടിയാണ്, എന്നാൽ അടിപൊളിയായിട്ടുള്ള പാട്ടാണ് കേട്ടോ. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം ഔസേപ്പച്ചനാണ്, ചിത്രശേഷിയും ദാസേട്ടനും ആണ് കേട്ടോ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാട്ട് കേട്ടാലോ, ഇതാ വരുന്ന പാട്ട്. കേട്ടോണ്ടേ റേഡിയോ ബാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചൊരു മൂവിയായിരുന്നു അയാൾ കഥ എഴുതുകയാണ് എന്നത്. ഒരുപാട് ചിരിച്ചെങ്കിലും അതിന്റെ ഒരു എൻഡിലേക്ക് വരുമ്പോ നമ്മളൊക്കെ ഒന്ന് സൈലന്റ് ആയി പോയിട്ടുണ്ടായിരുന്നല്ലേ. അത്രയ്ക്കും രസമുള്ളൊരു മൂവിയായിരുന്നു. ഇതിലെ മാനേന്ന് തുടങ്ങുന്ന സോങ് ഉണ്ടല്ലോ, അതങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. ആ ഒരു പാട്ടാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. കൈതപ്രമാണ് വരികൾ ഒരുക്കിയിരിക്കുന്നത്, സംഗീതം രവീന്ദ്രൻ മാഷാണ്, പാടിയിരിക്കുന്നത് ദാസേട്ടനും. അപ്പോ ഈ ഒരു പാട്ട് കേട്ടാലോ, ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോൺ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ചതിക്കാത്ത ചന്തു എന്ന മൂവിയിലെ ഒരു സോങ് ആണ്. 2004 കേട്ടോ ഈ ഒരു മൂവി റിലീസ് ആകുന്നത്. സിനിമയ്ക്കുള്ളിലെ ആ ഒരു ചിത്രീകരണവും അതിനുള്ളിലുള്ള ടെക്നിക്കുകളും ഒക്കെ പറഞ്ഞു തന്ന അല്ലെങ്കിൽ കാണിച്ചു തന്ന ഒരു മൂവിയായിരുന്നു ചതിക്കാത്ത ചന്തു. അപ്പൊ ഇതിലെ മഴ മീട്ടും എന്ന് തുടങ്ങുന്ന സോങ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അലക്സ് പോളിന്റെ മ്യൂസിക് ആണ് കേട്ടോ. വരികൾ ഒരുക്കിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. അപ്പൊ ഈ ഒരു പാട്ട് കേട്ടാലോ. താ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

2000s പുറത്തിറങ്ങിയ മൂവിയായിരുന്നു ഡാർലിംഗ് ഡാർലിംഗ്. ഈ മൂവിയില് ഇതേ പേരിൽ തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് കേട്ടാലോ നമുക്കിനി? എസ് രമേശൻ നായരാണ് കേട്ടോ വരികൾ ഒരുക്കിയിരിക്കുന്നത്, ഹരിഹരനാണ് പാടിയിട്ടുള്ളത്, സംഗീതം പകർന്നിരിക്കുന്നത് ഔസേപ്പച്ചൻ സാറുമാണ്. അപ്പോ ഈ ഒരു പാട്ട് കേൾക്കാല്ലേ? നാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

വരികൾ ഒരുക്കിയിരിക്കുന്നത്, സംഗീതം പകർന്നിരിക്കുന്നത് നമ്മുടെ വിദ്യാജിയുമാണ്. എം ജി ശ്രീകുമാർ, ഹരിണി എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പാട്ട് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് പതിയെ ഞാൻ ഇന്നത്തെ ഗ്രാമഫോണിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഔട്ട് ഫ്രം ഗ്രാമഫോൺ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ ഹെഡ് ആൻഡ് നെക് ക്യാൻസറിന്റെ സംശയങ്ങൾക്ക് നമ്മളോട് മറുപടി പറയുന്നത് ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഹെഡ് ആൻഡ് നെക് സർജിക്കൽ ഓങ്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ ഗുരുകീർത്തി ബി. നമുക്കറിയാം ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ പനി പോലെ പടർന്നിരിക്കുകയാണ്. വീട്ടിൽ ഒരാൾക്കെങ്കിലും ക്യാൻസർ രോഗബാധിത ഇല്ലാത്തതായിട്ട് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് പോലും. ഡോക്ടർ, പൊതുവെ ക്യാൻസർ എന്ന് പറയുന്നത് എല്ലാവരും ഭയത്തോടെ കാണുകയാണ്. ഈ കാലം ഇത്രയും പുരോഗമിച്ചിട്ടും ഇത്രയും ടെക്നോളജികളൊക്കെ വളർന്നിട്ടും എല്ലാവർക്കും ഇതിന്റെ ഒരു ചെറിയ ലക്ഷണം കണ്ടെങ്കിൽ പോലും ഇത് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ, ഇനി അത് ക്യാൻസർ ആണോ എന്ന് ഒന്ന് മനസ്സിലാക്കാൻ പോലും ഭയമാണ്. ശരിക്കും എന്താണ് ഡോക്ടർ ഹെഡ് ആൻഡ് നെക് ക്യാൻസർ എന്ന് പറയുന്നത്?
2: നമുക്കറിയുന്ന പോലെ ക്യാൻസർ നമ്മുടെ ഇന്ത്യ രാജ്യത്തും കൂടുതലായിട്ട് കാണപ്പെടുന്ന വ്യാധിയാണ്. സോ ഏകദേശം 2024 ഡേറ്റ എടുത്ത് നോക്കിയ ആൾമോസ്റ്റ് 30% ഓഫ് ടോട്ടൽ ക്യാൻസർ ഇൻ ഇന്ത്യ ഈസ് ഹെഡ് ആൻഡ് നെക് ക്യാൻസർ. സോ ഹെഡ് ആൻഡ് നെക് ക്യാൻസർ എന്ന് ഉൾപ്പെടുന്ന ക്യാൻസർ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വായുടെ ക്യാൻസർ, നാവിൻ്റെ ക്യാൻസർ, മൂക്കിൻ്റെ ക്യാൻസർ, അല്ലെങ്കിൽ വോയിസ് ബോക്സിൻ്റെ ക്യാൻസർ, തൈറോയിഡിൻ്റെ ക്യാൻസർ, അതുകൂടാതെ ഉമിനീർ ഗ്രന്ഥികളുടെ ക്യാൻസർ, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഹെഡ് ആൻഡ് നെക് ക്യാൻസർ. ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേബർ ക്ലാസ് അല്ലെങ്കിൽ തൊഴിലാളി വർഗങ്ങൾ. അവര് ഈ ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് പുകവലി, പുകയില ചവയ്ക്കൽ അല്ലെങ്കിൽ മദ്യപാനം, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ട് കണ്ടുവരുന്ന ക്യാൻസർസ്.
1: ഓക്കെ ഡോക്ടർ, ഇത് പ്രധാനമായി ബാധിക്കുന്ന അവയവങ്ങളെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം എങ്ങനെയൊക്കെയാണ് ഇവ ബാധിക്കുന്നത്? ഈ ലഹരി പദാർത്ഥങ്ങൾ മാത്രമേ ഉള്ളോ, ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ക്യാൻസർ വരികയുള്ളോ?
2: ഇത് ഒരു 80-90% ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലാണ് വരുന്നത്. ടൊബാക്കോ അസോസിയേറ്റഡ് ക്യാൻസർസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് കൂടാതെ ഇത് വരാം. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ക്രോണിക് ഇറിറ്റേഷൻ എന്ന് പറയും. അപ്പൊ പല്ല് ചിലപ്പം ഇൽ ഡെൻചേഴ്സ് അല്ലെങ്കിൽ പല്ലിന്റെ ഒരു അലൈൻമെന്റ് ഇല്ലെങ്കിൽ, ശരിയില്ലെങ്കിൽ അത് ക്രോണിക് അൾസർ ആയിട്ട്, ആ അൾസർ പിന്നെ ക്യാൻസർ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ പക്ഷെ അത് ചാൻസ് വളരെ കുറവാണ്. പക്ഷെ 80% മുതൽ 90% വരെ കൂടുതലായിട്ടും മെയിനായിട്ട് ടൊബാക്കോ ച്യൂയിങ്ങിലാണ്
1: വരുന്നത്. ശരിക്കും വായിലെ അകത്തേക്ക് ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ചെറിയ രീതിയിൽ മുറിവോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണം അല്ലേ?
2: എല്ലാ മുറിവും ചിലപ്പം ക്യാൻസർ ആവണമെന്നില്ല. പക്ഷെ നമ്മുടെ യൂഷ്വലി സജസ്റ്റ് ചെയ്യുന്നത് ഏത് മുറിവും മോർ ദാൻ 2 weeks, 2 ആഴ്ചക്ക് കൂടുതൽ കുറവായില്ലെങ്കിൽ തീർച്ചയായിട്ടും അവര് അടുത്തുള്ള ഓങ്കോളജിസ്റ്റിനെ കാണണം, അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കണം.
1: ഓക്കെ ഡോക്ടർ, അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാല് HPV, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അല്ലേ, ഈ ക്യാൻസറുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെ ഒരു ബന്ധമുണ്ടോ?
2: ഹ്യൂമൻ പാപ്പിലോമ വൈറസ് യൂഷ്വലി കുറെ ക്യാൻസർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൽ ഒരെണ്ണമാണ് സെർവൈക്കൽ ക്യാൻസർ. അതിന് നാഷണൽ വൈഡ് ആയിട്ട് കുറെ വാക്സിനേഷനും അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറോ ഫാറിങ്സ് എന്ന് പറയും, നമ്മുടെ ടോൺസിൽ അങ്ങനത്തെ അവയവങ്ങൾ, അതിലും കൂടെ HPV വൈറസ് ക്യാൻസർ ഉണ്ടാക്കും. പക്ഷെ ഈ ശതമാനം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വളരെ ചെറുതാണ്, ആൾമോസ്റ്റ് 20% ആണ്. പക്ഷെ ഈ സെയിം നമ്മൾ വെസ്റ്റേൺ കൺട്രീസ് നോക്കിയാൽ, നമുക്ക് US UK അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ നോക്കിയാൽ ഈ ശതമാനം 70% വരെ വരാൻ ചാൻസ് ഉണ്ട്. ഇതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ദ സെക്ഷുവൽ പ്രാക്ടീസ്, ഓറൽ സെക്ഷുവൽ അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും ആ പോപ്പുലേഷനിൽ കാണാൻ ചാൻസ് വരുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഇത് വളരെ കുറവാണ്.
1: ഡോക്ടർ, ഇനി അടുത്തൊരു ചോദ്യം ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. ലക്ഷണങ്ങൾ നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഭയമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. പക്ഷെ ആരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, നേരത്തെ കണ്ടുപിടിച്ച് നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് ചെയ്താൽ തീർച്ചയായിട്ടും ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു രോഗത്തെ നമുക്ക് തടയാൻ പറ്റും എന്നുള്ളത്.
2: തീർച്ചയായിട്ടും ഏത് ക്യാൻസർ പോലെയും ഇത് ഏർലി ഏർലി ട്രീറ്റ്മെന്റ് സേവ്സ് ലൈഫ് എന്ന് പറയുന്നവരാണ്. സോ രോഗലക്ഷണങ്ങൾ ബ്രോഡായിട്ട് പറയണമെങ്കിൽ നമുക്ക് ഏത് മുരിവും മോർ ദാൻ 2 weeks ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് കൺസൾട്ട് ചെയ്യണം. അതുകൂടാതെ വോയിസ് ചേഞ്ച് ഇല്ലെങ്കിൽ വിളുങ്ങാൻ ബുദ്ധിമുട്ട്, ഡിസ്ഫേജിയ എന്ന് പറയും. അതുകൂടാതെ നമുക്ക് ഏതോ കട്ടകളോ എങ്ങനെയെങ്കിലും കണ്ടു വന്ന നെക്ക് റീജിയനിൽ അത് തീർച്ചയായിട്ടും അടുത്ത ഡോക്ടറെ പോയി കാണണം. അതുകൂടാതെ നമ്മുടെ വായിൽ ചിലപ്പം വെള്ളയായിട്ടോ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലോ എന്തെങ്കിലും പാടുകൾ കണ്ടാൽ അതും ഒരു പ്രീ മാലിഗ്നന്റ് എന്ന് പറയും. ഈ ക്യാൻസർ വരുന്നതിന് മുമ്പത്തെ സ്റ്റേജ് ല്യൂക്കോപ്ലേക്ക എരിത്രോപ്ലേക്ക ഇങ്ങനത്തെ ഡയഗ്നോസിസ് കിട്ടാൻ ചാൻസ് ഉണ്ട്.
1: ഓക്കെ ഡോക്ടർ, മുഴ ഈ നെക്കിൽ വരുന്ന മുഴയുണ്ടല്ലോ, അപ്പൊ ഈ അങ്ങനെ നെക്കിൽ കാണുന്ന എല്ലാ മുഴയും ഈ ക്യാൻസറിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ടോ?
2: തീർച്ചയായിട്ടും എല്ലാ മുഴകളും ക്യാൻസർ ആവാൻ സാധ്യതയില്ല. പക്ഷെ അത് മുഴ കാണുമ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ടും അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അത് ഏത് തരം ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് ഫസ്റ്റ് നോക്കണം. അത് കഴിഞ്ഞിട്ട് കുറേ വെറൈറ്റി ആയിട്ടുള്ള ക്യാൻസേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഈ മുഴ എന്ന് പറഞ്ഞാൽ ഒരു ഇതല്ല, കാരക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് തീർച്ചയായിട്ടും നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടതുപോലെ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും.
1: ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ നമുക്ക് ആ ഒരു മുഴ എങ്ങനെയായിരിക്കും, നമുക്ക് തൊടുമ്പോൾ എങ്ങനെയായിരിക്കും ഡോക്ടർ ഫീൽ ചെയ്യുന്നത്?
2: കൂടുതലും ക്യാൻസർ മുഴകള് പെയിൻലെസ് ആയിരിക്കും. അതിൽ പെയിൻഫുൾ മുഴകൾ വളരെ കുറവാണ്. അതാണ് അതിന്റെ ദ കാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. പെയിൻലെസ് ലംപ് അല്ലെങ്കിൽ പെയിൻലെസ് മുഴ എവിടെ വന്നാലും നമ്മൾ തീർച്ചയായിട്ടും ക്യാൻസർ, നമ്മൾ അതിന് ക്യാൻസർ അല്ല എന്ന് നമ്മൾ
1: പ്രൂവ് ചെയ്യണം. നമ്മൾ പറയല്ലോ മുഴ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് ഒരു ബോള് പോലെ ആയിരിക്കും, അതായത് ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നതായിരിക്കും. അങ്ങനെ തന്നെയാണോ അതിന്റെ ഷേപ്പ് വരുന്നത്?
2: അത് ഷേപ്പ് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. അത് നമ്മുടെ മുഴ വരുന്ന അനാറ്റമിക്കൽ റീജിയനെ പറ്റിയായിരിക്കും. അപ്പം അത് ഷേപ്പ് ഇന്ന ഷേപ്പിൽ വരണമെന്നോ അങ്ങനെയൊന്നും
1: ഇല്ല. ഓ ശരി, ഒരു തടിപ്പ് കണ്ടാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഇനി നമ്മൾ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന പ്രധാന പരിശോധനകൾ എന്തൊക്കെയാണ്?
2: കുറെ പരിശോധനകളുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പം ബയോപ്സി എന്നാണ്. അപ്പോൾ വായിൽ എന്തെങ്കിലും മുരിവോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചുവപ്പ് നിറത്തിൽ എന്തെങ്കിലും പാടുകൾ കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ബയോപ്സി എടുക്കേണ്ടതാണ്. ബയോപ്സിയിൽ നമുക്ക് അറിയാൻ പറ്റും അത് ക്യാൻസർ ആണോ അല്ലയോ. അതുകൂടാതെ നമുക്ക് തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ FNAC എന്ന് പറയും, സോ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ എന്ന് പറയും. അതുപോലെ നമുക്ക് ഏത് വിധത്തിലെ ക്യാൻസർ ആണെന്ന് നമുക്ക് പറയാം, നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. അതുകൂടാതെ വേറെ കുറേ ഇൻവെസ്റ്റിഗേഷൻസുകളൊക്കെ ഉണ്ട്. ലാറിങ്കോസ്കോപ്പ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ഫാരിങ്കോസ്കോപ്പ് അങ്ങനത്തെ കുറേ എൻഡോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് മൂലം നമുക്ക് ശരിക്കുള്ള അതിന്റെ എപ്പിസെൻറ്റർ നമുക്ക് അറിയാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് റേഡിയോളജിക്കൽ ഇമേജിങ് ചെയ്യാം. അത് മാൻഡേറ്ററി ആയിട്ടും ചെയ്യേണ്ടതാണ്. CT സ്കാൻ അല്ലെങ്കിൽ MRI അല്ലെങ്കിൽ ലോക്കൽ അൾട്രാസൗണ്ട് ഇത് മസ്റ്റാണ്.
1: ഓക്കെ ഡോക്ടർ, ഇനി ഇതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ, എങ്ങനെയൊക്കെയാണ്
2: ചികിത്സ? യൂഷ്വലി നമ്മൾ സർജറിയാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ മുഴകളും നമ്മൾ സർജറി ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ കൂടുതൽ പേഷ്യൻസ് 65% പേഷ്യൻസും അഡ്വാൻസ് സ്റ്റേജിലായിരിക്കും വരുന്നത്. സോ നമുക്ക് എല്ലാ ക്യാൻസറിനെയും നമുക്ക് സർജറി ചെയ്ത് എടുക്കാൻ പറ്റില്ല. സോ അപ്പോഴും നമുക്ക് കീമോതെറപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ തെറപ്പി ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ക്യാൻസർ പ്ലാൻ ചെയ്യുന്നത്. സോ മെയിനായിട്ടും ഡിപ്പെൻഡിങ് ഓൺ സ്റ്റേജ്, ഏത് സ്റ്റേജിലാണ് വരുന്നത് ആ സ്റ്റേജ് നോക്കിയിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. വെറുതെ സർജറി മാത്രം മതിയോ ഇല്ലെങ്കിൽ നമുക്ക് കീമോതെറപ്പി ആഡ് ചെയ്യണോ ഇല്ലെങ്കിൽ റേഡിയേഷൻ ആഡ് ചെയ്യണോ, അത് അതുപോലെ ആയിരിക്കും. ഏത് സ്റ്റേജിലാണ് വരുന്നത്
1: അതനുസരിച്ചാണ് ചികിത്സ. നമുക്ക് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും?
2: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ പറയുന്ന പോലെ ഇവിടെയും അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ അറൌണ്ട് 80-90% കേസസ് എല്ലാവരും അഡിക്റ്റീവ് ഹാബിറ്റ്സ് ഉണ്ടാവും. സ്മോക്കിംഗോ അല്ലെങ്കിൽ സ്മോക്ക്ലെസ് ടൊബാക്കോ ഇതിന്റെ കൺസംപ്ഷൻ കുറച്ചാൽ നമുക്ക് അറൌണ്ട് 50% ബർഡൻ ഇത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറയ്ക്കാൻ പറ്റും പറ്റും. അതുകൂടാതെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ്, നല്ല വിറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് കൂടിയ ആഹാരം എടുക്കുക, വെജിറ്റബിൾസ് കൂടുതലായിട്ടും കഴിക്കുക, ഹൈ ഡയറ്ററി ഫൈബേഴ്സ് കഴിക്കുക. സോ ഇത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്താൽ നമുക്ക് ക്യാൻസറിന് തീർച്ചയായും പറ്റും.
1: ഞാന് തുടക്കത്തില് നമ്മളെ പുകയിലെ കുറിച്ചും മദ്യപാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഭക്ഷണ രീതി. ഇത് നമ്മളിപ്പോ അറിയാലോ, ഫാസ്റ്റ് ഫുഡിനെയാണ് നമ്മൾ എല്ലാവരും ആശ്രയിക്കുന്നത്, ഒരുവിധം എല്ലാവരും, കാരണം എല്ലാവരും ബിസി ലൈഫാണല്ലോ. അപ്പം അത് ഇതിനെ ഒരു ഈ ഒരു ക്യാൻസറുമായിട്ട് അല്ലെങ്കിൽ ഇത് വരാൻ സാധ്യതയുണ്ടോ ഫാസ്റ്റ് ഫുഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട്?
2: തീർച്ചയായിട്ടും വരാം. ഫാസ്റ്റ് ഫുഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒബേസിറ്റി. ഒബേസിറ്റിയും ഒരു കാർസിനോജനാണ്. കാർസിനോജനസിന് അത് എന്ന് പറഞ്ഞാൽ ക്യാൻസർ വരാവുന്ന ഒരു ഹൈ റിസ്ക് ഫാക്ടറാണ്. സോ ഒബേസ് ഉള്ള ആൾക്ക് നോർമൽ ആളിനേക്കാളും കൂടുതൽ ചാൻസ് ആണ് ക്യാൻസർ വരാൻ. സോ സെയിം നമ്മള്, അതുകൊണ്ടാണ് നമുക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ഡയറ്റ്, പിന്നെ അഡിക്റ്റീവ് ഹാബിറ്റ്സിനെ വിടുക. സോ ഇതൊക്കെ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ക്യാൻസറിനെ വെല്ലാൻ പറ്റും.
1: ഓക്കെ ഡോക്ടർ, പിന്നെ ഈ ഒരു രോഗം നമ്മുടെ സംസാരശേഷി, അതുപോലെ ഭക്ഷണം വിഴുങ്ങാനുള്ള കഴിവ് ഇവയൊക്കെ ബാധിക്കുന്നുണ്ടോ?
2: അതെ, ശരിക്കും നമ്മൾ പറഞ്ഞതുപോലെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് പറഞ്ഞാൽ വായ, നാവ് ഇതൊക്കെ നമ്മുടെ സ്പീച്ചിലും അല്ലെങ്കിൽ സ്വാലോവിംഗിലും മെയിൻ ഫങ്ഷൻ നടത്തുന്ന അവയവങ്ങളാണ്. സോ നമ്മൾ ഇതിന്റെ സർജറിയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു അത് ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുകൂടാതെ ഭക്ഷണം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് സർജറിയുടെ കൂടെ ചിലപ്പോൾ റേഡിയേഷൻ വേണ്ടി വരും, കീമോതെറാപ്പി വേണ്ടി വരും. ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്നാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. സോ ഇതൊക്കെ കുറെ സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷെ നമുക്ക് അത് എങ്ങനെ ഓവർകം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ നമ്മൾ റീഹാബിലിറ്റേഷൻ ചെയ്യണം, സ്പീച്ച് ആൻഡ് സ്വാലോ റീഹാബിലിറ്റേഷൻ. അതുകൂടാതെ ഒക്യുപേഷണൽ തെറപ്പി, കുറെ ഫിസിയോതെറപ്പി, എക്സസൈസ്, ഇതൊക്കെ ഒരു ടീമായിട്ട് സർജനും പിന്നെ ഈ ഓക്സിലറി ബ്രാഞ്ചസും ഒരു ടീമായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പേഷ്യൻറ്റ്, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ പേഷ്യൻറ്റ് ട്രീറ്റ്മെന്റ് എടുത്ത പേഷ്യൻറ്റിനെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം.
1: കൗൺസിലിംഗ് ഉണ്ടോ ഡോക്ടർ?
2: ഡെഫിനറ്റ്ലി, അത് നമ്മുടെ പ്രീ ട്രീറ്റ്മെന്റ് കൗൺസിലിംഗ് എന്നാ പറയും. സോ ഏത് പേഷ്യന്റിനും ഒരു ക്യാൻസർ എന്ന് പറയുമ്പോൾ അവർ ഒരു ഡിപ്രഷനിലേക്ക് പോകും.
1: സോ
2: തീർച്ചയായിട്ടും നമ്മൾ അവർക്കും പിന്നെ അവരുടെ ഫാമിലിക്കും ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ്, എല്ലാ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാകേണ്ടതാണ്.
1: ഓക്കെ ഡോക്ടർ, നമ്മളെ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ശ്രോതാക്കള്. അപ്പോ നമ്മളിത് കേൾക്കുന്ന സമയത്തൊക്കെ ഇതിനെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങളുമുണ്ട്. അപ്പോ എന്താണ് ഡോക്ടർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കാനുള്ളത്?
2: നമ്മുടെ യൂത്തിന് ഒരു വലിയ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ടൊബാക്കോ സെസേഷൻ.
1: യെസ്,
2: അവരും നിർത്തുക, ആരൊക്കെയോ ചെയ്യുന്നുണ്ട്, അവരെ ഫ്രണ്ട്സ് ആയിരിക്കും, അവരെ നിർത്താൻ പ്രേരിപ്പിക്കുക. ഇതുകൂടാതെ സെക്കൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഏർലി ഡയഗ്നോസിസ് സേവ്സ് ലൈഫ്സ്. സോ ഏത് ഈ ഞാൻ ഡിസ്കസ് ചെയ്ത എല്ലാ രോഗലക്ഷണങ്ങളും കണ്ടുവരുമ്പോൾ ഏർലി സ്റ്റേജിൽ പോയിട്ട് നമ്മുടെ അടുത്തുള്ള ഡോക്ടറെ അല്ലെങ്കിൽ ഓങ്കോളജിസ്റ്റിനെ കണ്ടിട്ട് അതിൻ്റെ വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക. സോ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ക്യാൻസർ ബേർഡിനെ തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും.
1: ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ദുശീലങ്ങളോട് നോ എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസും ആ ഒരു മനസ്സും അല്ലേ. നമ്മൾ മദ്യപാനമായിക്കോട്ടെ, ഈ സ്നേഹത്തോടെ ആരെങ്കിലും ഇതാണ് സ്നേഹം എന്ന് വിചാരിച്ച് നമ്മൾക്ക് മുന്നിൽ കൊണ്ടുവരുമ്പോൾ നോ എന്ന് പറയാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ അല്ലേ ഡോക്ടർ. ഓക്കെ, അപ്പോൾ ചെറിയൊരു വിഷയമല്ല നമ്മൾ ഇന്ന് എടുത്തത്. ഒരുപാട് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാലും ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഡോക്ടർ നമുക്ക് വേണ്ട അത്യാവശ്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചു. താങ്ക് യു സോ മച്ച്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്ക്. ഇന്ന് മെഡിടോക്കിൽ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഹെഡ് ആൻഡ് നെക്ക് സർജിക്കൽ ഓങ്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ ഗുരുകീർത്തി ബി. ഒപ്പം മെഡിടോക്കിൽ നിന്ന് വിട പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செக்.
1: 3 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൺ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ചിന്തിക്കൂ, സമ്മാനം നേടും. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730339.

0: ആഹ്, നല്ല മഴ. മഴ കട്ടൻ ചായ ജോൺസൺമാഷ്.
1: മഴയും കട്ടൻ ചായയും ഓക്കെ. പക്ഷേ ഈ ജോൺസൺമാഷിന്റെ പാട്ട്, അത് ഈ സമയത്ത്?
0: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്. ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഓൺലി ഓൺ റേഡിയോ മേക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

കണ്ണുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
3: 4 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കൊച്ചി
1: യൂറിക്കാസ്റ്റ് കൂടിയ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
2: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
4: സീറോ ഡെലിവറി
5: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
4: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
5: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
4: ഫോൺ 7012586661.
5: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: കൊച്ചി. കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയയ്ക്കൊപ്പം ശുഭയാത്ര.

0: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 FM.
1: ഹലോ, ഹായ്, നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. 4 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 4 മണി കഴിഞ്ഞ് 6 മിനിറ്റ് വരെ ഇവിടെ ഞാൻ കാത്തിരുന്നത് ഒരാളെയാണ്. കാരണം നമ്മൾ റീവൈൻഡ് സാധാരണ 4 മണിക്ക് ആരംഭിക്കേണ്ടതാണ്, പക്ഷെ 6 മിനിറ്റ് വൈകിയാണ് ആരംഭിച്ചിരിക്കുന്നത്.
2: എന്റെ പൊന്നു ദീപ, 3 മണി മുതൽ ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയത് കേട്ടോ. എന്നെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ.
1: അതെ, പറഞ്ഞില്ലല്ലോ.
2: ഇല്ല, അപ്പൊ പിന്നെ വേറെ ആരെയാണ് നീ കാത്തിരുന്നത്?
1: അതെ, പറഞ്ഞാ ഇവിടെ നമ്മൾ പറയത്തില്ലേ, ചില ആൾക്കാരുണ്ടല്ലോ പണി ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് ഓടിക്കളയെന്ന് പറയുന്നു. ചുമ്മാ കേട്ടോ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പരസ്യവും പാട്ടും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും
2: ഇത്ര സമയമായി. പിന്നെ ദീപയ്ക്ക് അറിയാമല്ലോ, എന്നെ എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ. സുഹൃത്തുക്കളെ, ഞാനൊരു പാവമാണ്. ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏത് റിവൈൻഡ് തുടങ്ങിയാലും ഞാൻ ഇവിടെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയാറുണ്ടോ?
1: വേറൊരു കാര്യം ഞാൻ പറയട്ടെ, കാരണം റീവൈൻഡ് തുടങ്ങുമ്പോൾ ഞാൻ ഇതിൽ പറയുന്നത്, അപ്പൊ അതിന് മുന്നേ വരെ, അതായത് 3:55 വരെ ഇവിടെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അത് നിങ്ങളാരും അറിയുന്നില്ലല്ലോ. ഇത് മാത്രമല്ലേ ലോകം മുഴുവൻ അറിയുന്നുള്ളൂ. ബാക്കിയുള്ള സമയത്ത് എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു മനുഷ്യൻ പോലും അറിയുന്നില്ല. എന്ത്?
2: ഓക്കെ, അപ്പോ ദീപ, എന്തുണ്ട് ദീപ? മഴ നനഞ്ഞാണ് അല്ലേ ഇന്ന് വന്നത്? എന്തിട്ടി വണ്ടി കാർ എടുത്തില്ലേ?
1: ഇല്ല, ഇന്ന് കാറ് എടുത്ത് ഇറങ്ങി. അപ്പൊ ഞാൻ നോക്കിയപ്പോ നല്ല അന്തരീക്ഷം, നല്ല അന്തരീക്ഷം. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാ പെട്രോളിനൊക്കെ കൂടുതൽ
2: മഴ
1: നനയിക്കണ്ടല്ലോ കാറിനെ. ഞാൻ നനഞ്ഞാലും കുഴപ്പമില്ല, കാറിനെ വെറുതെ മഴയത്ത് കൊണ്ടുവരണ്ടല്ലോ എന്ന് വെച്ചാൽ കാറ് പിന്നെ അകത്തിട്ടിട്ട് ടൂവീലർ എടുത്തു.
2: ടൂവീലറിൽ
1: മഴ നനഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ നല്ല,
2: അതൊരു ഭയങ്കര ഒരു രസമാണ്. കാരണം നമുക്കൊരു ദീപയെ സംബന്ധിച്ച് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് പല ഓർമ്മകളിലൂടെയൊക്കെ ഒഴുകി ഉറങ്ങിയാണ് ദീപ വരുന്നത്. ചില സമയങ്ങളിൽ ഉറങ്ങി ഞാൻ വിളിച്ച് വേണം ഉണർത്താറുണ്ട്, അതല്ലെങ്കിൽ എവിടെയെങ്കിലും പറ്റിയിരിക്കും. അപ്പൊ എന്തായാലും ആ മഴയൊക്കെ കൊണ്ടാണ് വന്നത്. പിന്നെ ദീപയ്ക്ക് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ആ വലിയ വലിയ മഴ പെയ്തപ്പോൾ ദീപയുടെ റെയിൻകോട്ട് നനഞ്ഞു, അതായിരുന്നു ദീപയുടെ സങ്കടം. ദീപ,
1: അത് ഞാൻ വന്ന ഉടനെ ശരിയാണ് അമൃനോട് പറഞ്ഞു, എന്റെ റെയിൻകോട്ട് മുഴുവനും നനഞ്ഞു. ഞാൻ നനഞ്ഞില്ല, സേഫ് ആയിട്ട് വന്നു എന്നുള്ളതല്ല, എന്റെ റെയിൻകോട്ട്.
2: അത് ശരിക്കും ആ റെയിൻകോട്ടിനുമുണ്ട് സുഹൃത്തെ ഒരു കഥ പറയാൻ. കാരണം നിന്നെ ഇത്രയും നനയ്ക്കാതെ ആ മഴ മൊത്തവും കൊണ്ട്, ചിലപ്പോൾ അത് മാത്രമല്ല ചെളികൾ തെറിച്ച, നിന്റെ ദേഹത്ത് ഒരു ചെളി പോലും തെറിക്കാതെ കാത്തു സൂക്ഷിച്ച്.
1: അല്ല, ഈ മഴ സമയത്ത് ചില ആളുകള് വണ്ടിയിൽ പോകുമ്പോഴേ അപ്പുറം അപ്പുറമുള്ള ആളുകൾ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഒരു പോക്കങ്ങ് പോകുവര് വെള്ളം ഉണ്ടോന്ന്. അപ്പൊ നമ്മള് നനയാണ്ട് വന്നാ പോലും, അല്ലെങ്കിൽ ചെറിയ മഴയാണല്ലോ, നമ്മളെ തലവഴി കുളിപ്പിക്കാൻ KSRTC ബസ്സും
2: എല്ലാ
1: കാറുകളും വണ്ടികളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഞാൻ റേഡിയോ കഫേയിലാന്ന് തോന്നുന്നു പറഞ്ഞത്, ഞാൻ ഇതുപോലെ മഴയില്ല, ചെറിയ മഴയുള്ളായിരുന്നു. അപ്പൊ ഞാൻ റെയിൻകോട്ട് എന്തോ ഭാഗ്യത്തിന് ചെറിയ മഴയുള്ളതുകൊണ്ട് ഇട്ടു. ഇടയ്ക്ക് വെച്ചിട്ട് റെയിൻകോട്ട് മാറ്റണം എന്ന് വിചാരിച്ച മേമ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയി. ഒരു ചേച്ചി നമ്മുടെ ആ നെടുമ്പ്ര, അവിടെ കുറച്ച് വെള്ളം എപ്പോഴും ഉണ്ടല്ലോ, നെടുമ്പ്ര അല്ല തകഴി കഴിഞ്ഞിട്ട് വരുമ്പോ ഒരു ചേച്ചി ടൂവീലറി വന്ന് പാഞ്ഞതാ. പിന്നെ എന്റെ ഉണങ്ങിയിരുന്ന റെയിൻകോട്ടായിരുന്നു എന്റെ തല വഴി. ഞാൻ നിർത്തി, ഞാൻ പറഞ്ഞു, ചേച്ചി കുറച്ച്
2: അപ്പുറത്തെ
1: ആൾക്കാർ പോകുന്നു, യോ മോള് സോറി. ഞാൻ പറഞ്ഞു, ഞാൻ റെയിൻകോട്ട് ഇട്ടത് എന്റെ ഭാഗ്യം, ഇല്ലെങ്കിൽ എന്റെ ഡ്രസ്സ്.
2: അതാണ് ആ കഥ, അതും ഒരു കഥയാണ് ദീപ, കഥ കേട്ടോ. ആ റെയിൻകോട്ട് നിന്നെ എത്രത്തോളം സേഫ് ആയിട്ടാണ് ദീപ കൊണ്ടുപോകുന്നത്? നിന്നെ ആരുണ്ട് ഇതുപോലെ ഇത്രയും സേഫ് ആക്കുന്നത്? എന്നിട്ട് നീ വന്നിരുന്ന് കുറ്റം പറയുന്നില്ല?
1: അപ്പോഴും ഞാൻ എന്തോ പറഞ്ഞത്, എന്റെ റെയിൻകോട്ട് മുഴുവൻ നനഞ്ഞു.
2: റെയിൻകോട്ട്, അപ്പൊ ശരി കേട്ടോ, സോറി, കഥ ഒന്ന് തിരിഞ്ഞിട്ടുണ്ട്.
1: റെയിൻകോട്ട് നനഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ കൈകൊട്ടി ആഘോഷിച്ചില്ല, അത് അത് മൊത്തം നനഞ്ഞു കുളിച്ചു.
2: ദീപയെ സംബന്ധിച്ച്, ദീപ സ്കൂട്ടറിൽ ഇറങ്ങും, മഴയാണെങ്കിൽ ദീപ റെയിൻകോട്ട് നനയണം എന്ന് എടുത്തു വെച്ചിട്ട് ദീപ നനഞ്ഞിങ്ങ പോരുകയാണ്. ഇന്ന് പക്ഷെ ദീപ
1: എന്തോ
2: സംഭവിച്ചു പോയി.
1: ഞാൻ അങ്ങനെ നനയ്ക്കാറില്ല, അങ്ങനെയല്ലേ?
2: അതല്ല, അതെ അതെ, ദീപ നനയ്ക്കാറേ
1: കുളിക്കാറേ ഇല്ല.
2: അല്ല, അതിപ്പോ ഞാൻ കേട്ടായിരുന്നു ആരോ തലവഴി വെള്ളം ഒഴിച്ചതിന് അവരെ ചീത്ത പറഞ്ഞത്.
1: അപ്പൊ അങ്ങനെ എല്ലാവരെയും റീവൈൻഡിലേക്ക്
2: സ്വാഗതം.
1: ഇനി ആരാണ് തലക്കലും ആ തലക്കലും ഇരിക്കുന്നതെന്ന് പറയുന്നില്ല.
2: അതെ,
1: പറഞ്ഞാൽ അതൊരു ഡയലോഗായി പോ. നമസ്കാരം, ഞാൻ അർജയത് എന്ന് പറഞ്ഞത് വെറുതെ എന്തിനാണ്. കുറച്ചുപേരും ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അനിലേട്ടൻ, ഹായ് അമൃത, കാർത്തികുട്ടി, ദീപുകുട്ടി രണ്ടുപേരും താമസിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് 4:08 മെസ്സേജ് അയക്കുന്നു.
2: പലപ്പോഴും
1: 4:08 മെസ്സേജ് അയച്ചിരിക്കും. അപ്പൊ ആരാ താമസിച്ചത്? ഞങ്ങള് 4:06 കയറിയതാ.
2: അനിൽ വായ്പൂരാണോ?
1: യെസ്. ചേച്ചി, ഗുഡ് ഈവനിങ്, ദീപു, അമൃ, അവിടെ ഇരുന്ന് രണ്ടാളും അടിച്ചു പൊളിക്കോ കേട്ടോ, അങ്ങനെ പറഞ്ഞിട്ട് ഇനി പോവാണോ?
2: ജീവൻ
1: ചേട്ടൻ, ദീപുസേ റെയിൻകോട്ട്, അയ്യോ പാവം, അതാണ്
2: നിങ്ങളൊക്കെ റെയിൻകോട്ട് ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഇമോഷണലി റെയിൻകോട്ടുമായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്.
1: റെയിൻകോട്ട് മാത്രല്ല, എന്റെ ഹെൽമെറ്റ് നനഞ്ഞു, ഹെൽമെറ്റ് നനഞ്ഞു, അതിന് ഞാൻ ആരോട്
2: പൊന്നു ദീപ, ഇനി വരുമ്പോ ആ ഹെൽമെറ്റും റെയിൻകോട്ടും ഒന്നിട്ടോണ്ട് വന്നേക്കരുത്.
1: അടുത്തത് ഷീജ ചേച്ചി. ഷീജ ചേച്ചി ആണെങ്കിൽ കൊറേ റീവൈൻഡ് ആണോ, സമാധാനമായി കേട്ടാ മതിയല്ലോ, രാമായണം വായിക്കാൻ പോണം, കുട്ടികൾക്ക് ചായ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് അയച്ചിട്ടുണ്ട്. ആ വോയിസ് എന്താണെന്ന് അറിയില്ല, ഒന്നല്ല രണ്ട് വോയിസ്. അതായത് അട നല്ല ഓട്ടടയാന്ന് തോന്നുന്നു, നല്ല കട്ടൻ ചായ ചൂട്. ഷീജാദാസ്,
2: ഷീജ ചേച്ചി,
1: ഞങ്ങളിവിടെ വെള്ളം പോലും കുടിക്കാതെ. എനിക്കാണെങ്കി ഇപ്പൊ ഞാൻ ഇന്നലെ ഇങ്ങനെ വിചാരിച്ചു എനിക്ക് അട കഴിക്കണം എന്ന്, ഭയങ്കര ഒരു ടെൻഡൻസി വന്നു. ഓട്ടട
2: നല്ല ശർക്കരയൊക്കെ ഇട്ട്.
1: എനിക്ക് തേങ്ങയും പഞ്ചസാരയും ഇഷ്ടം.
2: എനിക്കും അതാ ഇഷ്ടം കേട്ടോ. ഞാൻ ആളുകളെ ഒന്ന് കൊതിപ്പിക്കാൻ പറഞ്ഞു, കാരണം നിനക്കറിയാലോ ഞാനിവിടെ എന്ത് ചിലപ്പോ കൊഴിക്കട്ടെ.
1: ഒരിടയ്ക്ക് അമ്മറു രാവിലെ മിക്ക ഇപ്പൊ ഞങ്ങള് രണ്ട് ഡ്യൂട്ടി അങ്ങനെ വരാറില്ല. സ്പെഷ്യൽ മോർണിംഗ് വരുന്ന സമയത്ത് ഇങ്ങനെ എനിക്ക് അട കൊണ്ടുവരായിരുന്നല്ലോ, അല്ലെങ്കിൽ കൊഴുക്കട്ടെ ഇതുപോലെ തേങ്ങയും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ടുള്ള. തേങ്ങയല്ല, തേങ്ങയും പഞ്ചസാര, തെങ്ങിൽ നിന്നാണല്ലോ തേങ്ങ വരുന്നത്. തേങ്ങയും പഞ്ചസാരയൊക്കെ ചേർത്ത് കൊഴുക്കട്ട.
2: ഓ,
1: യു മീൻ ഇംഗ്ലീഷ്? ഓക്കെ, കൊതിപ്പിക്കാറില്ല
2: ശരിക്കും. അത് പക്ഷെ ചൂടോടെ അങ്ങോട്ട് കഴിക്കണം അല്ലേ ദീപ?
1: അതെ അതെ അതെ. അത് ഈ ഓട്ടട അറിയില്ലേ, നമ്മുടെ അട ഇങ്ങനെ പരത്തിയിട്ട് ദോശക്കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ ഒരു ഒരു പ്രത്യേക
2: മണമാണ്. അത് അതിനകത്തിട്ട് ചുട്ടെടുക്കും. അതാണ്
1: ശീജ ചേച്ചിക്ക് കൊതിയാ.
2: അതുപോലെ നമ്മുടെ ഈ വട്ടയിലേ, വട്ടയില അത് നീ
1: കഴിച്ചിട്ടില്ലേ? ഒരു മണം
2: മണമില്ല അവിടെ. പറഞ്ഞു പറഞ്ഞു
1: ജീവൻ ചേട്ടൻ കൊതിപ്പിക്കരുതെന്ന്. ശരിയാ ജീവൻ ചേട്ടൻ, മറ്റേ പുറത്ത്.
2: അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് കൊഴിക്കട്ട കഴിക്കണം, അല്ലെങ്കിൽ അടയെങ്കിലും ഞാൻ കഴിക്കണം.
1: തേങ്ങയും പഞ്ചസാരയാണെന്ന് വീണ്ടും ഷീജ ചേച്ചി. സുലൈ ചേട്ടനെ അപ്പോ ദീപയ്ക്ക് കാറുണ്ട്. അതിപ്പോഴാണ് അറിയുന്നത് സുലൈ ചേട്ടാ, രണ്ടെണ്ണം ഉണ്ട്.
2: സുലൈ ചേട്ടാ, എല്ലാവരുടെയും നമ്മുടെ സമയം പോകുന്നത്. എന്നാലും ഞാനൊരു കാര്യം ഞാൻ പറയാം, ദീപ അവിടുത്തെ ഏറ്റവും റിച്ച് ആണ്.
1: എവിടുത്തെ?
2: അമ്പലപ്പുഴയിലെ ഒരു റിച്ച് ഫാമിലിയിലുള്ള ഒരു കുട്ടിയാണ് അവൾക്ക്. ഇന്ന് അവൾ ബെൻസിലാണെങ്കിൽ നാളെ അവള് BMW-യിലായിരിക്കും.
1: പിന്നെ
2: BMW അഥവാ അവിടെ ഇല്ലെങ്കിൽ പിന്നെ അവള് ഔഡിയിലായിരിക്കും വരുന്നത്.
1: പിന്നെ പിന്നെ പിറ്റേ ദിവസം അമ്പലപ്പുഴ അമ്പലത്തിന്റെ ഫ്രണ്ടി പിച്ചച്ചട്ടി.
2: പിന്നെ
1: അങ്ങനെയും കാണും, കാരണം രണ്ടു ദിവസം ഇങ്ങനെ കാറിൽ വന്നു കഴിയുമ്പോ എനിക്ക് മടുക്കും. അപ്പഴേ
2: എന്നായിരുന്നടി അതിന്റെ ബ്രേക്ക് പൊട്ടിയത്?
1: ടൂ വീലറിന്റെ. അത് പൊട്ടിയതിന് രണ്ടു ദിവസം ഇപ്പൊ നിന്റെ പൊട്ടി. ഇതിവിടെ റീവൈൻഡ്. ഇന്ന് ആരുടെ റീവൈൻഡ് ആണ്?
2: നമ്മുടെ റീവൈൻഡിലേക്ക് കടക്കുന്നു. അവിടെ കേൾക്കാൻ അത് അയച്ച ആളും അതുപോലെ കേൾക്കാനായിട്ട് എല്ലാരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കായിരിക്കും. എങ്ങനെ ഒരു രണ്ടു വരി പറഞ്ഞങ്ങ് തുടങ്ങാന്നോ?
1: തുടങ്ങി. ആരുടെ ആണെന്നൊന്ന് ആദ്യം ഒന്ന് പൊട്ടിക്കും.
2: ആ, അങ്ങ് പറഞ്ഞേക്കാം. ഇന്ന് റിമൈൻഡ് അയച്ചിരിക്കുന്നത് സിറാജ് വയനാട്.
1: സിറാജ് വയനാട്,
2: സിറാജ് വയനാടിന്റെ റിമൈൻഡ് ഏ. അതിഗംഭീരമായ നല്ല കയ്യടിയോടുകൂടിയാണ് നമ്മൾ ഈ റിമൈൻഡിലേക്ക് കടക്കുന്നത്. അപ്പൊ തുടങ്ങിയാണ്. ഗുഡ് ഈവനിങ് ദീപ, ഗുഡ് ഈവനിങ് അമൃത. ഇന്ന് റേഡിയോ റിവൈൻഡിലൂടെ പഴയ കാലത്തേക്ക് മനസ്സിനെ ഒന്ന് തിരിച്ചു നടത്തുകയാണ് ഞാൻ. ഓ, നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലേ ദീപ?
1: യെസ്.
2: നിങ്ങളുടെ സ്വന്തം സിറാജ് വയനാട്.
1: ഒരു
2: പ്രാവശ്യം ഉള്ളു, അത് പ്രതീക്ഷിച്ചാണെങ്കിൽ. ഓക്കെ, കാലം എത്രയൊക്കെ മുന്നോട്ട് പാഞ്ഞാലും ഉള്ളിൽ ഒരിറ്റ മഷി ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുറിച്ചിടുക ആ പഴയ ബാല്യകാലത്തെ കുറിച്ചായിരിക്കും. പ്രത്യേകിച്ച് എന്റെ സ്വീറ്റ് ഡ്രീംസ്. ഒരിച്ചിരി സമയം കിട്ടിയാൽ ഞാൻ പോകും എവിടെ? സ്വീറ്റ് ഡ്രീംസിലേക്ക്.
1: അത് 10 മണിക്ക് ഉറപ്പിച്ചപ്പോ ഇപ്പഴേ ഉറപ്പിക്കുന്നു.
2: വിരൽത്തുമ്പിൽ ലോകമൊതുങ്ങുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഒരിക്കലും മനസ്സിലാകാത്ത ചില പ്രമാണങ്ങൾ അന്നുണ്ടായിരുന്നു. നിലത്ത് വീണ് കിടക്കുന്ന കാപ്പി പരിപ്പ് വിറ്റ്. കാപ്പിപ്പരിപ്പ് വിറ്റ്
1: എടുത്തില്ലല്ലേ ഇന്ന്?
2: ഇത് രണ്ടും രണ്ടായിട്ടാണ് അത് കൊണ്ടാണേ. എന്നാ ഒരുമിച്ച് എഴുതണായിരുന്നു. കാപ്പിപ്പരിപ്പ് വിറ്റ് കിട്ടുന്ന 10 പൈസ, നമ്മള് കാപ്പിക്കുരു എന്ന് പറയത്തില്ലേ, അതാണ് എനിക്ക് അത്ര. അപ്പൊ ഞാൻ ഈ കാപ്പിയും പരിപ്പും
1: കണ്ണാടി എടുത്തില്ല,

0: അപ്പൊ സൈക്കിൾ പുരാണത്തിന് മുൻപായിട്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ? സൈക്കിൾ പുരാണമെന്ന് മനസ്സിലായി, ബാല്യകാലാണെന്ന് മനസ്സിലായി. എന്നാ പിന്നെ ബാല്യകാലത്തിന്റെ ആ ഓർമ്മകൾ
1: പുതുക്കിക്കൊണ്ട്
0: നമുക്ക് റീവൈൻഡില്
1: പാട്ടിലേക്ക് പോകാം.
0: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ക്രൈസ്റ്റ് സെൻട്രൽ സ്കൂൾ തിരുവല്ലയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രീ ഫൈനൽ ഫുട്ബോൾ പോരാട്ടം ആവേശം കൊളുത്തുന്നു. സ്പെയിൻ ടീമിനെ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI ക്യാപ്റ്റനായി ടീമിനെ നയിക്കുമ്പോൾ അർജന്റീന ടീമിനെ +2 വിദ്യാർത്ഥി ആദി രാജേഷ് നയിക്കും. മുഖ്യ അതിഥിയായി പത്തനംതിട്ട ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ജോയി പൗലോസും വിശിഷ്ടാതിഥിയായി മുനിസിപ്പൽ കൌൺസിലർ ജെനോ മാത്യുവും പങ്കെടുക്കും. ജൂലൈ 18 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിന് ആവേശത്തിന്റെ വിസിൽ മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വരൂ, ഈ പോരാട്ടത്തിന് സാക്ഷിയാകാം. ബി ദേർ, ചിയർ ലൗഡ്, സപ്പോർട്ട് യുവർ ടീം.

0: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 FM
1: അങ്ങനെ സിറാജിന്റെ ബാല്യകാല ഓർമ്മകളിലേക്ക് നമ്മൾ പോയി.
2: ബാല്യകാലത്തിലെ ഒരു കുഞ്ഞി കാര്യമായ അല്ലെ, അത് ഒരുപാട് ഓർമ്മകളുണ്ടല്ലോ ബാല്യത്തിൽ. അതിൽ നിന്നും അടർത്തിയെടുത്ത സൈക്കിൾ പുരാണം അല്ലെ, യെസ്. അപ്പോൾ സൈക്കിൾ പുരാണം, അക്കാലത്ത് ഉപ്പയുടെ അനിയന്റെ കറുത്ത ഹെർക്കുലീസ് സൈക്കിൾ എന്നത് വെറും ഒരു വാഹനമായിരുന്നില്ല, അതൊരു വികാരമായിരുന്നു. എന്താ
1: പറയുന്നത്,
2: ഞാനൊരു വികാരം എന്ന് പറഞ്ഞാലേ, ഇന്നത്തെ KSRTC ആനവണ്ടികളെക്കാൾ ഗാംഭീര്യത്തോടെയാണ് അന്ന് എനിക്ക് ആ സൈക്കിൾ തോന്നിയിട്ടുള്ളത്.
1: എന്താണ് ഗാംഭീര്യം?
2: ഗാംഭീര്യം എവിടായിരുന്നു? ആ തിളങ്ങുന്ന മഡ്ഗാർഡും അടിപൊളി ഒരു ഡബിൾ ബെല്ലും പിന്നിലും മുൻപിലും കരിയറുമുള്ള ആ ഇരുമ്പ് കുതിരയെ ദൂരത്തു നിന്ന് നോക്കാനേ ഞങ്ങളെ പോലുള്ള കുട്ടിപ്പട്ടാളങ്ങൾക്ക് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ.
1: അല്ലല്ല,
2: അത് മാത്രല്ല, ഇത് വായിച്ചു വരുമ്പോഴത്തേനെ ഓക്കെ, അതായത് ഒന്നുകൂടി ഞാൻ പറയാം, ഇത്രയാണ്. അതായത് അക്കാലത്ത് ഉപ്പയുടെ അനിയന്റെ കറുത്ത ഹെർക്കുലി സൈക്കിൾ എന്നത് വെറും ഒരു വാഹനമായിരുന്നില്ല, അതൊരു വികാരമായിരുന്നു. ഇന്നത്തെ KSRTC ആനവണ്ടികളെക്കാൾ ഗാംഭീര്യത്തോടെയാണ് അന്ന് എനിക്ക് ആ സൈക്കിൾ തോന്നിയിട്ടുള്ളത്. തിളങ്ങുന്ന മഡ്ഗാർഡും അടിപൊളി ഒരു ഡബിൾ ബെല്ലും പിന്നിലും മുൻപിലും കരിയറുമുള്ള ആ ഇരുമ്പ് കുതിരയെ ദൂരത്തു നിന്ന് നോക്കാനേ ഞങ്ങളെ പോലുള്ള കുട്ടിപ്പട്ടാളങ്ങൾക്ക് അനുവാദമുണ്ടായിരുന്നുള്ളൂ. കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞ സൈക്കിളില്ലേ, ഒരു വീട്ടിലൊരു സൈക്കിൾ പണ്ട് കാലത്ത് ഉണ്ടാകാന്ന് പറയുന്ന ഒരു അഭിമാനമായിരുന്നു.
1: ആന വീട്ടിൽ ഉണ്ടെന്നുള്ള അങ്ങനെയാണ് നമുക്ക് സൈക്കിൾ വീട്ടില്.
2: ഒരു പഴഞ്ചൊല്ല് പറയല്ലോ,
1: ഒരു ആന നമ്മുടെ വീട്ടുമുറ്റത്ത് നിക്കുമ്പോ എന്തോ നമുക്കൊരു ഭയങ്കര ഒരു ഐശ്വര്യവും നമ്മള് ഭയങ്കര വലിയ ആൾക്കാരായിരുന്നു തോന്നുമല്ലോ.
2: ഒറിജിനൽ ആനയെ കൊണ്ടുവന്ന്,
1: അത് അതന്നെ ഒറിജിനൽ ആനയുടെ കാര്യം പറഞ്ഞു. അതുപോലെ ആയിരുന്നു പണ്ട് കാലത്ത് ഒരു സൈക്കിള് നിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സൈക്കിള് നമ്മുടെ വീട്ടുമുറ്റത്ത്
2: നിക്കാനായിരുന്നു. അതൊരു ഭയങ്കര റിച്ച് ഫീൽ
1: ആയിരുന്നു.
2: ഓക്കെ, ഒരു ഞായറാഴ്ച ഉച്ച നേരം വീട്ടുകാരും എളാപ്പയും ഒരേപോലെ ഊണിനോടൊരു യുദ്ധമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു മയക്കത്തിലേക്ക് വീണ സമയം, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായിരിക്കും സംഭവിക്കുന്നത്. കാരണം ആയിരിക്കുമല്ലോ, കാരണം അതെങ്ങനെ ഇരിക്കുകയാണ്, പറമ്പിലെ മാവിൻ ചുവട്ടിൽ ഞാനും എന്റെ രണ്ട് കട്ട കൂട്ടുകാരും കൂടി ഒരു അതീവ രഹസ്യ പദ്ധതിക്ക് രൂപം നൽകി. എളാപ്പ വിറകുപുരിയുടെ തൂണിൽ ചങ്ങലയിട്ട് പൂട്ടിയിരുന്ന സൈക്കിളിന്റെ താക്കോൽ പുള്ളിക്കാരന്റെ ഷർട്ടിന്റെ കീശയിൽ നിന്നും ശബ്ദമുണ്ടാക്കാതെ ഒളിച്ചു കടത്തുക എന്നതായിരുന്നു ആ ദൗത്യം. ജീവൻ പണയം വെച്ചുള്ള ആ ദൗത്യം വിജയിച്ചതോടെ, അത്
1: വിജയിച്ചു
2: ഞങ്ങൾ വണ്ടിയുമായി റോഡിലേക്ക് ഇറങ്ങി,
1: സൈക്കിളുമായിട്ട്
2: ഇറങ്ങി. കാരണം ദൂരെ നിന്ന് മാത്രം കാണാൻ അനുവാദം ഉണ്ടായിരുന്ന ആ സൈക്കിളും എടുത്തുകൊണ്ട് ഈ കുട്ടിപ്പട്ടാളങ്ങൾ ഇവരെല്ലാം ഇറങ്ങി. ഇതിന്റെ
1: നേതാവായി
2: ഒന്നും അറിയുന്നില്ല നേതാവും. എടാ, ഇതിന്റെ സീറ്റിലിരിക്കാൻ നോക്കണ്ട നമുക്ക്, അതായത് ഫ്രെയിമിന്റെ അടിയിലൂടെ കാലിട്ട് ചവിട്ടുന്ന വിദ്യ അന്നങ്ങനെയായിരുന്നല്ലോ, അതൊന്ന് പരീക്ഷിക്കാം നമുക്ക്. കാലെത്താത്തവർ അന്ന് ചെയ്യുന്ന ഒരു വിദ്യയാണ്.
1: സീറ്റിലിരിക്കാതെ വന്നിട്ട് ഇങ്ങനെ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് നടക്കാം,
2: അങ്ങനെ അങ്ങനെ, അതാണ് അതാണ്. നീ പെഡലിൽ കാല് വെച്ചോ, ഞങ്ങൾ പിന്നിൽ നിന്നും തള്ളിത്തരാം. കൂട്ടുകാരുടെ വക മഹത്തായ ഉപദേശം എത്തി. ടാറിങ്ങി കണി കാണാത്ത റോഡിലെ നേരിയ ഇറക്കത്തിലേക്ക് സൈക്കിൾ എത്തിയപ്പോൾ ഞാൻ എന്റെ സർവശക്തിയും സംഭരിച്ച് പെഡലിലേക്ക് കാലെടുത്തു വെച്ചു.
1: അപ്പോൾ എന്ത് സംഭവിച്ചു?
2: വണ്ടി നീങ്ങിയതും ദേ വരുന്നു സൈക്കിളിന്റെ ചെയിൻ അഴിഞ്ഞു താഴോട്ട്. പെഡലിൽ നിന്നും കാൽ വഴുതി നേരെ സൈക്കിളിന്റെ ഫ്രെയിമിലിടിച്ചു. വേദന കൊണ്ട് കണ്ണു നിറഞ്ഞെങ്കിലും പിന്മാറാൻ ഞാൻ ഒരിക്കലും എനിക്ക്
1: ചെയിനൊക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മള് സൈക്കിളിൽ നിന്ന് ചവിട്ടിട്ടില്ല.
2: പിന്നെ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള അറ്റകുറ്റപ്പണിയായിരുന്നു ഞാനും കൂട്ടുകാരും. റോഡരികിലിരുന്ന് കയ്യിലും കാലിലും കറുത്ത ഗ്രീസ് പുരട്ടി ചെയിൻ വീണ്ടും വീഴ്ത്തി. ആ കറുത്ത ഗ്രീസ് പാടുകൾ അന്നൊരു വലിയ എഞ്ചിനീയറായ മട്ടിലാണ് ഞങ്ങൾ കൊണ്ട് നടന്നത്.
1: അതായത് ഇതൊക്കെ അങ്ങോട്ട് ശരിയാക്കിട്ട് എഴുന്നേറ്റിട്ടെ കയ്യിലൊക്കെ ഗ്രീസ് പറ്റ, അതൊരു അഭിമാന, കയ്യില് ഗ്രീസ് പറ്റാ, നമ്മള് നന്നാക്കി,
2: സൈക്കിള് നന്നാക്കി, അത്രയും വലിയൊരു ചെയിൻ റെഡിയാക്കി, പെഡലിൽ കാല് വെച്ച് ഒരു റൗണ്ട് ചവിട്ടിയപ്പോൾ വണ്ടിക്ക് നല്ല വേഗത കിട്ടി.
1: അതൊക്കെ വെച്ച്
2: ഞാൻ വണ്ടി ബാലൻസ് ചെയ്തു.
1: സിറാജ് ഇപ്പൊ വിചാരിച്ചു ഞാൻ വലിയ ആളായി, ഇനി അമ്മ എനിക്ക് ഒന്നും പഠിക്കണ്ട, ഉമ്മ ഞാൻ എഞ്ചിനീയർ
2: ആയിരിക്കുന്നു. മുഖത്തേക്ക് അടിച്ചു കയറിയ വേനൽ കാറ്റിന് അപ്പോൾ ഒരു പ്രത്യേക സുഗന്ധം ഉണ്ടായിരുന്നു. വശങ്ങളിലെ തേയിലത്തോട്ടങ്ങളും പുൽച്ചെടികളും പിന്നിലേക്ക് പായുമ്പോൾ ഞാൻ ലോകം കീഴടക്കിയ ഭാവത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഡാ ഞാൻ പഠിച്ചടാ എന്ന് പറഞ്ഞിട്ട്,
1: പഠിച്ചടാ
2: എന്ന് പറഞ്ഞിട്ട്. അപ്പോ ആ ഒരു സന്തോഷത്തിന് ആയുസ് വളരെ കുറവായിരുന്നു കേട്ടോ.
1: വീണ്ടും
2: അതൊക്കെ എന്താണെന്നുള്ളത്, കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അവരിട്ട
1: പദ്ധതി,
2: ഒന്ന് ഇളയപ്പേ മറികടന്ന് താക്കോല് പോലും എടുത്തത്. ഒന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കാം, പിന്നെ എന്താണ് ഇനി വല്ല സൈക്കിളിൽ വീണതാണോ,
1: ഇളയപ്പ കാണുവോ, വേറെ ആരെങ്കിലും കണ്ടിട്ട് ചെന്ന്
2: പറഞ്ഞോ, ഈ സൈക്കിളിൽ നിന്ന് വീണ്ടും
1: വീണോ,
2: ഇങ്ങനെയൊക്കെയുള്ള കുറെ കൺഫ്യൂഷനുകൾ ഉണ്ട്.
1: വീണ് വീണാണല്ലോ നമ്മൾ
2: പഠിക്കുന്നത്. അപ്പൊ എന്തായാലും ആ സന്തോഷത്തിന് ആയുസ് കുറവായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുറവായതിന്റെ കാരണം എന്താണെന്നുള്ളത് നമുക്കൊരു പാട്ടിന് ശേഷം അറിയാം
1: അല്ലേ. കുട്ടിപ്പട്ടാളം എല്ലാം കൂടി തകർക്കാൻ തീരുമാനിച്ചതല്ലേ, നമ്മളും തകർക്കണമല്ലോ.
2: വേണം നല്ലൊരു തകർത്തിട്ട് വരാം.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 FM.
1: ഇങ്ങനെ നമ്മളിതാ റീവൈൻഡിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. പട്ടാളത്തേക്ക് ഓടിച്ചിട്ട് മൃതകാർത്തിക് എവിടെയായിരുന്നതാ? ആ ഇതൊക്കെ തുറന്നിട്ടിരിക്കുന്നു, ഈ ഡോറൊക്കെ നമ്മുടെ സ്റ്റുഡിയോ. അതിൻ്റെ ഇടയിൽ ഇതാണ് ഞാൻ പറഞ്ഞത്, വർക്കിൻ്റെ ഇടയിൽ എങ്ങോട്ടെങ്കിലും അങ്ങോ മാഞ്ഞു പോവും ഈ മായാവിയൊക്കെ പോലെ, എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുന്നുള്ളതാണ്. ഞാനാണ് ഇവിടെ തന്നെ ഇരിക്കും, കാരണം എനിക്ക് ഇവിടെ
2: കാരണമുണ്ട്. ദീപയ്ക്ക് വേറെ ജോലികളൊന്നും ഇല്ല.
1: ആ ശരിയാ, ഞാനിവിടെ ഇതൊക്കെ കൺസോൾ ചെയ്യുന്ന ഞാനാണ്. കൃത്യസമയത്ത് പരസ്യം, പാട്ട്, ഞാൻ ഇവിടെ എന്റെ വലത് കൈ രണ്ട് സൈഡിലാണ് കണ്ടോ.
2: നമ്മളവിടെ അവിടെ കല്യാണം, ഇവിടെ പാലുകാച്ച, ഇവിടെ പാലുകാച്ച, അവിടെ കല്യാണം. കാരണം അവിടെ റെക്കോർഡിങ്, ഇവിടെ ലൈവ്, ഇവിടെ ലൈവ്, അവിടെ റെക്കോർഡിങ്. അപ്പൊ നമുക്ക് ബാക്കിയിലേക്ക് അങ്ങ് പോയാലോ. അപ്പൊ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞ, ആ സന്തോഷത്തിന് ആയുസ് കുറവായിരുന്നു.
1: കാരണം ഇനി സംഭവിച്ചു,
2: കാരണം എന്ന് വെച്ചാൽ ലോകം കീഴടക്കിയ ഒരു സന്തോഷത്തിൽ സിറാജ് ഏട്ടനും കൂട്ടനും ഇങ്ങനെ നിക്കുകയാണ്.
1: ഇനി സിറാജ് എന്ത് സംഭവിച്ചു?
2: അതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. സൈക്കിളിന് നല്ല വേഗതയായപ്പോൾ ഞാൻ മെല്ലെ പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. എന്റെ ദൈവമേ, എന്നെ താങ്ങിപ്പിടിച്ചിരുന്ന പരമദ്രോഹികൾ എന്നെ എപ്പോഴോ കൈവിട്ട് റോഡിന്റെ നടുവിൽ നിന്ന് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. അതായത്
1: കൂട്ടുകാര്,
2: ആ കൂട്ടുകാർ അവിടെ നിപ്പുണ്ട്, ആള് പോവാ,
1: ഒരു കയ്യും വിട്ടു.
2: ആ മുന്നിൽ ദാ നിൽക്കുന്നു നാരായണേട്ടന്റെ പറമ്പിലെ വലിയ കൈതക്കാടും അതിനപ്പുറത്തെ ആഴമുള്ള തോടും.
1: എങ്ങോട്ട് വേണം? കൈതക്കാട് വേണോ,
2: തോട് വേണോ, തോട് വേണോ, കൈതക്കാട് വേണോ? ഭയം എന്റെ തലച്ചോറിലേക്ക് ഇരച്ചു കയറി. ബ്രേക്ക് എവിടെയാണെന്ന് കൈകൾ പരതിയെങ്കിലും ഒടുവിൽ സംഭവിച്ചത് വലിയൊരു ശബ്ദത്തോടെയുള്ള പതനമായിരുന്നു. സൈക്കിൾ ഒരു വശത്ത്, അതിന്റെ മുകളിലായി ഞാനും കൈതച്ചെടികളും. എനിക്ക് ഹരിശ്രീ അശോകൻ, സലീംകുമാർ ആ അവരുടെയൊക്കെ അവരൊരു ഇതാണ് എനിക്ക് മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു തമാശ, വീഴ്ച കണ്ട് എന്നെ രക്ഷിക്കാൻ ഓടി വരേണ്ട കൂട്ടുകാർ നാട്ടുകാർ വരുന്നത് കണ്ട് എന്നെ അവിടെ തന്നെ ഉപേക്ഷിച്ച് മുങ്ങിക്കളഞ്ഞു. നല്ല
1: കൂട്ടുകാർ,
2: തുടക്കത്തിൽ പറഞ്ഞായിരുന്നു എന്റെ കട്ട കൂട്ടുകാരെ കുറിച്ച്. എന്തായാലും കട്ട പോലെ തന്നെ നിന്ന് ആ കട്ട പോലെ തന്നെ ഓടുകയും ചെയ്തു. ഒടുവിൽ നാട്ടുകാർ ഓടിക്കൂടിയാണ് എന്നെയും സൈക്കിളിനെയും വേർപെടുത്തി എടുത്തത്. ആ അവസ്ഥ പിരിഞ്ഞ്
1: കണഞ്ഞു,
2: കുപ്പായമെല്ലാം കീറി, കയ്യിലും കാലിലും ചോരപ്പാടുകളുമായി നിൽക്കുമ്പോഴാണ് അടുത്ത സത്യം മനസ്സിലായത്. സൈക്കിളിന്റെ ഹാൻഡിൽ ഒരു വശത്തേക്ക് വളഞ്ഞിരിക്കുന്നു, മഡ് ഗാർഡ് ചതഞ്ഞു. അയ്യോ, ഒന്ന് ആലോചിച്ചേ,
1: മോഷ്ടിച്ചെടുത്ത സൈക്കിൾ.
2: അയ്യോ, പിന്നെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി ഒരു രഹസ്യ മീറ്റിംഗ് ഒക്കെ നടത്തി. ഏതാ കൂട്ടുകാരെ, നല്ല കൂട്ടുകാര്, സൂപ്പർ
1: ഉണ്ടോ സിറാജ്? കൂട്ടുകാരെ നാട്ടിൽ തന്നെ ഉണ്ടോ?
2: വലിയൊരു പാറക്കല്ല് കൊണ്ട് ഹാൻഡിലും മഡ്ഗാർഡിലും അടിച്ച് അത് നേരെയാക്കാൻ നോക്കി,
1: ബാക്കിയും കൂടി ചളക്കി.
2: ഒടുവിൽ അത് പഴയതിലും വലിയ വളവായി മാറിയെന്നത് മറ്റൊരു സത്യം. പിന്നല്ലാതെ ഒന്ന് ആലോചിച്ച്, അന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഉപ്പയുടെ വക കിട്ടി സമ്മാനം. ഏതാ? അടി. അതാണല്ലോ നമ്മുടെ പണ്ടത്തെ സമ്മാനം. ഉമ്മ ഉപ്പുവെള്ളം കൊണ്ട് മുറിവൊക്കെ കഴുകി മഞ്ഞൾപ്പൊടി പുരട്ടി തന്നപ്പോൾ ഉണ്ടായ ആ പുകച്ചിലും ഇന്നും ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മയിലുണ്ട്. അന്ന് കിട്ടിയ മുറിവുകളുടെ ചെറിയ പാടുകൾ ഇന്നും എന്റെ കാലിലൊക്കെ ഉണ്ട്. ഇന്ന് ജീവിതത്തിൽ എത്ര വലിയ വലിയ വണ്ടികളുടെ സ്റ്റിയറിംഗ് പിടിക്കുമ്പോഴും എത്ര ദൂരങ്ങൾ കീഴടക്കുമ്പോഴും കിട്ടാത്ത ഒരു തരം കിക്ക് അന്ന് ആ കൈതക്കാട്ടിലേക്ക് പറന്നു വീണപ്പോൾ കിട്ടിയിരുന്നു.
1: കിക്ക് കിട്ടുമല്ലോ.
2: തോൽവികളിൽ നിന്നും വീഴ്ചകളിൽ നിന്നുമാണ് വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത് എന്ന് എന്നെ ആദ്യമായി പഠിപ്പിച്ചത് ആ പഴയ വലിയ ഹെർക്കുലീസ് സൈക്കിളാണ്. കാലം ഒരുപാട് മുന്നോട്ട് പോയി, വലിയ വലിയ വണ്ടികൾ ജീവിതത്തിന്റെ ഭാഗമായി. എങ്കിലും ആ പഴയ കൈതക്കാടിന്റെ മണവും കയ്യിലെ കറുത്ത ഗ്രീസിന്റെ പാടും അവധിക്കാലത്തെ ആ കാറ്റും ഇന്നും മനസ്സിലെ ഒടുങ്ങാത്ത നൊസ്റ്റാൾജിയായി ബാക്കി നിൽക്കുകയാണ്.
1: അല്ല,
2: കഴിഞ്ഞില്ല ആ പഴയ വേനലവധി കാലത്തേക്കും എത്ര വളർന്നാലും മനസ്സിലെന്നും ചെറുപ്പമായി നിൽക്കുന്ന മധുരമുള്ള ഓർമ്മകളിലേക്കും എന്നെ ഒരിക്കൽ കൂടി കൈപിടിച്ച് നടത്തിയ റേഡിയോ മാക്ഫാസ്റ്റിന് വലിയൊരു നന്ദി. പ്രത്യേകിച്ച് റേഡിയോ റിവൈൻഡ് എന്ന പ്രിയപ്പെട്ട പ്രോഗ്രാമിനും അതിന്റെ അവതാരകരായ ദീപയ്ക്കും അമൃതയ്ക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു. മറന്നു തുടങ്ങിയ മഷിത്തണ്ടിന്റെ മണമുള്ള കാലത്തെ എനിക്ക് തിരിച്ചു നൽകിയതിന് നന്ദി. സസ്നേഹം സിറാജ് വയനാട്.
1: ഓക്കെ, സൂപ്പർ സൂപ്പർ.
2: ഈ സൈക്കിളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ഇതുപോലത്തെ കഥകളുണ്ട് അല്ലേ. എന്തായാലും സിറാജ് ഏട്ടന്റെ ആ ഒരു കഥ, ഇപ്പൊ ആ ലാസ്റ്റ് പറഞ്ഞ ആ സാധനം ഉണ്ടല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് അന്നത്തെ ആ ഒരു വീഴ്ചയിൽ നിന്നും വിജയങ്ങൾ കൊണ്ട് ഇന്ന് ഒരുപാട് വലിയ
1: വണ്ടികൾ ഓടിക്കുന്നതിന്
2: അതിന്റെ അടിപൊളി ആ ഒരു സംഭവം ഭയങ്കര.
1: അത് മാത്രല്ല, ഈ പണ്ട് സമ്മാനം കിട്ടുന്ന കാര്യം പറഞ്ഞില്ലേ, നമ്മള് അമ്മയാണെങ്കിലും പറയുന്നത് ചെല്ല അച്ഛൻ വെച്ചിട്ടുണ്ട് സമ്മാനം.
2: അതാണ് അതാണ്
1: സമ്മാനം. ഇന്നും ആലോചിക്കുമ്പോ നമ്മുടെ ഉള്ളിലൊരു സമ്മാനം വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തെന്തോ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പറയാണ്ട് പോയിട്ട് ആരെങ്കിലും നമ്മളെ ബന്ധുക്കൾക്ക് ചെല്ലു കേട്ടോ വീട്ടിൽ നിന്ന് കിട്ടി വെച്ചിട്ടുണ്ട് സമ്മാനം
2: വെച്ചിട്ടുണ്ട്. അത് കറക്റ്റ് കേട്ടോ, ആ ഒരു വേർഡ് അല്ലേ
1: സമ്മാനം എന്ന് പറയുന്ന ഒരു സാധനം. നമ്മളുടെ ഒക്കെ മനസ്സിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സമ്മാനം എന്ന് പറയുന്നത് സമ്മാനം.
2: അതെ അതെ, നമുക്ക് സമ്മാനവും. എന്തായാലും നല്ലൊരു കഥയായിരുന്നു, നമ്മളെയും കൂടെ ഒരുപാട് കഥകളിലേക്ക് ഓർമ്മകളിലേക്ക് കൊണ്ടുവരുന്നത്. ഈ സൈക്കിൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ദീപ, സൈക്കിളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും?
1: സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടത് എന്റെ ഫ്രണ്ട് ഉണ്ട് ശ്രീജ. അപ്പൊ അവളിങ്ങനെ ആദ്യമായിട്ട് സൈക്കിൾ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും സൈക്കിൾ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം എടുത്തു, അപ്പൊ ഞാൻ തള്ളിക്കൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവൾ എന്റെ പുറകെ വരും, പിന്നെ അച്ഛൻ പറഞ്ഞു പിന്നെ എന്തിനാ ഈ സൈക്കിൾ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ അവൾക്ക് സൈക്കിൾ എടുത്തു. അപ്പൊ അവള് ആദ്യം ഇങ്ങനെ, ആദ്യമൊക്കെ നമ്മൾ വീഴുമല്ലോ, വീണ് വീണാണല്ലോ പഠിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു ഇറക്കമുണ്ട് വീട്ടിലേക്കുള്ളതിന്റെ. അപ്പൊ ഞാനിങ്ങനെ പതുക്കെ ചവിട്ടി വരും. അപ്പൊ ഇവള് പഠിക്കുന്ന ഇതാണ്, എന്നിട്ടും അങ്ങോട്ടും സ്പീഡിൽ അങ്ങ് ഇറക്കി ഒരു അമ്മമ്മ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അമ്മമ്മയെ കാണുന്ന അപ്പുറത്തെ ചെറിയൊരു വരമ്പ് തോട്ടി. ഇനി വീടെത്താറായി എന്റെ അമ്മയും അന്ന് ആ അമ്മമ്മ വിളിച്ച ചീത്ത. അതാ പറഞ്ഞത് പുള്ളിക്കാര് റേഷൻ കടയിൽ പോകാമല്ലോ, സഞ്ജീവൊക്കെ ആയിട്ട് വന്നതായിരിക്കും. ശ്രീജ ഇടിച്ച്, ശ്രീജ എന്തേ പോകുന്നത്, ഓ ഞാനും വരുന്നേന്ന് പറഞ്ഞിട്ടുള്ള ആ സൈക്കിള് അവളും പോകുന്ന തോട്ടിലോട്ട്, ഇതൊക്കെ കണ്ട് ഞാൻ പുറകെ അമ്മമ്മയും കിടക്കുന്നു താഴെ. അപ്പൊ അങ്ങനൊരു നല്ലൊരു ഓർമ്മ.
2: എനിക്ക് എന്റെ മനസ്സിൽ രണ്ട് ഓർമ്മകളാ. ഒന്ന്, ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത്, അത് കുറച്ചുകൂടെ വളർന്ന് അതിന് മുൻപേ, അതായത് അമ്മയുടെ വീട്ടിൽ പോയി നിന്ന സമയത്തെ, അന്ന് എന്റെ അമ്മയുടെ അച്ഛൻ ഒരു കുഞ്ഞു സൈക്കിൾ എനിക്ക് റെന്റിന് കിട്ടുമല്ലോ. അന്ന് അവിടെ അവധിക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ഇതുപോലെ തന്നെ, അന്ന് അമ്മയുടെ അച്ഛൻ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, ഞാൻ ഇതുപോലെ കാല് നമുക്ക് അതിന് അറിയില്ലേ അങ്ങനെ ഇടയിലോട്ട് വെച്ചിട്ടാണ്, സീറ്റിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, നീളമില്ലല്ലോ. അങ്ങനെ ഞാൻ പഠിച്ചതുപോലെ തന്നെ എന്തോ ലോകം കീഴടക്കിയ പോലുള്ള ഒരു ഇതായിരുന്നു. പിന്നെ എനിക്ക് സൈക്കിള് വേണം ചവിട്ടാൻ. അങ്ങനെ അമ്മയുടെ അച്ഛൻ ഒരിടത്തുനിന്ന് റെന്റിന് സൈക്കിൾ എടുത്തുകൊണ്ട് വന്ന്, നമുക്ക് അന്നൊക്കെ എന്ന് പറഞ്ഞ ഈ വഴി മറ്റേ ടാർ ഇട്ടിട്ടില്ലല്ലോ,
1: മറ്റേ
2: ചുമന്ന അവിടെ ഒച്ചിറയാണ് ഭാഗം. അപ്പം ഇതിന്റെ ഈ പറഞ്ഞതുപോലെ രണ്ടു വശവും കുഞ്ഞു കൈതക്കാട ഇങ്ങനെ. അപ്പൊ ചെറിയ വഴിയാ, പക്ഷെ ഒരു ടെമ്പോ പോകും കേട്ടോ, ഒരു ടെമ്പോ പോകും. ഞാൻ ഇങ്ങനെ ഓടി, നമുക്ക് ഓടിക്കാമെന്നുള്ളത് എന്റെ ട്രിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, ഒരു വണ്ടി വന്നാൽ എങ്ങനെ പെട്ടെന്ന് പോവാം അങ്ങൊന്നും അറിയില്ലല്ലോ. ഞാൻ നോക്കുമ്പോ ഒരു വണ്ടി വരുന്നു, അന്ന് ഞാൻ മുന്നോട്ട് ഓടിച്ചു പോകണ്ടേ, അതില്ല. എനിക്ക് ആകെ ടെൻഷനായി, ഈ വണ്ടി അടുത്ത് വരുമ്പോഴത്തേക്കിനും എന്ന് വെച്ചാ അന്ന് അവര് നിർത്തുമെന്നുള്ള ഒരു ബോധം അങ്ങനൊന്നും എനിക്കില്ല. ഞാൻ എന്തെന്നറിയോ, വണ്ടി ഇങ്ങനെ അങ്ങ് ചരിച്ച് ആ കൈതക്കാട്ടിലോട്ട്,
1: വണ്ടി
2: സോറി സൈക്കിള് സൈക്കിള് യുമീൻ സൈക്കിൾ, അതെ അങ്ങ് ചരിച്ച്. അങ്ങനെ നല്ല ആ ഒരു ഓർമ്മയുണ്ട്.
1: വീണു
2: മുറിഞ്ഞു. പിന്നുള്ളൊരു ഓർമ്മ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാട്ടോ, അതായത് സൈക്കിള് ഇതുപോലെ വാങ്ങിച്ചു സ്കൂളിൽ പോവാനായിട്ട്. അന്ന് ഉറക്കമൊന്നുമില്ല, അതായത് പുതിയ സൈക്കിള് വാങ്ങിച്ചു, ഇനി സ്കൂളിൽ പോകുന്നത് സൈക്കിളിലാണ്. അങ്ങനെ കുറെ ദിവസം സൈക്കിളൊക്കെ ഓടിച്ച്, അപ്പം എന്റെ അനിയനെയും ബാക്കിൽ വെച്ചിട്ടാണ് ഞാൻ വരുന്നത്.
1: തന്നെ പെട്ടാ പോരാ, അനിയനെയും പെടുത്തണം.
2: അപ്പൊ അവനെയും കൂടെ വിളിച്ചോണ്ടാണ് സ്കൂളിൽ നിന്ന് വരുന്നത്. വീട്ടിലേക്ക് വരുന്ന വഴി നല്ലൊരു ഇറക്കമുണ്ട്. ഈ ഇറക്ക സമയത്ത് നമ്മൾ ചവിട്ടത്തില്ലല്ലോ, നമ്മൾ വലിയ ജാല എടുത്തിരിക്കുമല്ലോ, അതായത് ഇങ്ങനെ നിക്കട്ട് ഒരു ബ്രേക്കിൽ ഇങ്ങനെ ഒരു കൺട്രോൾ ഇത് കാണും. ഞാൻ ഇങ്ങനെ ഒരു ഈ ഇറക്കം ഇങ്ങനെ ഇറങ്ങി വരുക, അവൻ പുറകിലുണ്ട്. ഇറങ്ങി വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു ചേട്ടൻ ബൈക്കിൽ വരുന്നു, ഞാൻ ഇങ്ങനെ വരുന്നു, ചേട്ടൻ വരുന്നു,
1: ചേട്ടൻ വരുന്നു,
2: ഞാൻ ഇങ്ങോട്ട് കൈ കാണിക്കുന്നു, അങ്ങോട്ട് ചേട്ടൻ അങ്ങോട്ട് കൈ കാണിക്കുന്നു. അങ്ങനായി ഇങ്ങനായി രണ്ടുപേരുടെ നേരെ ചെന്നിടിച്ചു എന്റെ സൈക്കിൾ ഇതുപോലെ അങ്ങ് വളഞ്ഞ് വളഞ്ഞ്. ഞാൻ എനിക്കറിയില്ല ചേട്ടോ, ഞാൻ കരുതുന്നുണ്ട് ചേട്ടാ ചേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ ചേട്ടാ അങ്ങോട്ട്
1: പറഞ്ഞത്.
2: ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് എന്താ വെച്ചാ വെപ്രോളവും ടെൻഷനൊക്കെ ആയി. പിന്നാണ് എന്റെ എനിക്കൊരു ബോധം ഉണ്ടായത്, എന്റെ പുറകിൽ ഒരാളുണ്ടായിരുന്നല്ലോ.
1: ശരിയാണല്ലോ.
2: ഞാൻ നോക്കുവോ, നോക്കുമ്പോ എന്താ പറയുക, കൈയൊക്കെ കെട്ടി മാറി നിക്കുന്ന അവിടെ
1: അതിനകത്ത് ഇറങ്ങി.
2: ഞാൻ ചോദിച്ചേ, അതെപ്പ ചോദിച്ചേടാ നീ നിനക്കൊന്നും പറ്റില്ല, നീ ഇതെപ്പോ ഇങ്ങനെ നിന്നു. അതെ അവൾ എനിക്ക് അപ്പഴേ തോന്നി, അന്ന് ഇടിക്ക് വന്ന് ഞാൻ അപ്പഴേ ചാടി സൈഡിൽ പോയി നിന്നു.
1: അമ്രൂടെ കൈയൊക്കെ കാണിക്കുന്ന സമയത്താണ്
2: എന്റെ വെയിറ്റ് അവിടെ കുറഞ്ഞു, ആള് ചാടി അപ്പഴേ പോയി നിൽക്കുന്നു. അത് പറഞ്ഞേ, അപ്പൊ അവരവിടെ എന്തേലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. ആ രണ്ട് ഇത് എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിലെ കുറച്ച് ഒരു അപകടമാണല്ലോ.
1: അതെ, അത് മാത്രമല്ല നീ ഇത്രയും 19 വർഷം മുമ്പുള്ള കഥ ഇങ്ങനെ ഓർത്തു വെക്കാന്ന് പറഞ്ഞാൽ
2: അതിനിടയിൽ
1: അത് അമ്മുറുവിന്റെ മെമ്മറി പവർ ഞാൻ സമ്മതിച്ചു. ഇപ്പൊ എന്നെ പോലെ 10-20 വർഷം ഒരു ആ ഒരു സമയത്ത് 20 വർഷമൊന്നും ഇല്ലല്ലോ അല്ലേ,
2: 20 വർഷം അല്ല, നിന്റെ 2-ാമത്തെ മോള് 10-ാം ക്ലാസ് തോറ്റു നിൽക്കുമ്പോ
1: അതാ പറഞ്ഞത്. ഇത്രയും വർഷമൊക്കെ സാധാരണ ഒരു
2: ഒരു 10 വർഷം മുമ്പുള്ള കഥയാണ് ഞാൻ ഈ പറഞ്ഞത്.
1: അപ്പൊ 1 വയസ്സ് തൊട്ടേ പോയി തുടങ്ങിയ സ്കൂളില്. ശരി, അപ്പൊ എന്തായാലും കുറച്ച് മെസ്സേജ്. ദീപമോളെ, അമൃതമോളെ, റീവൈൻഡിൽ ആരാണെന്ന് എനിക്കറിയാം. ഗീത ചേച്ചിയാ കേട്ടോ. ദീപമോളെ അമൃതമോളെ റീവൈൻഡിൽ ആരാണെന്ന് എനിക്കറിയാം. ഇന്നലെ ഈ സമയം മലപ്പുറത്ത് നദീറെ കുട്ടി ഹസ്ബൻഡും വന്ന് ഞങ്ങളെ അങ്ങോട്ട് കാറിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മിനി ചേച്ചി, മിനി ബാബു, ഹായ്, ഗുഡ് ഈവനിങ്. സുന്ദരികൾക്ക് രണ്ടുപേർക്കും ചായ കുടിച്ചോ? ഞാൻ മിനി ബാബു ആണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചായ കുടിച്ചില്ല, ഞങ്ങൾക്ക് ഈ റീവൈൻഡ് ഒക്കെ കേട്ടതിന് ശേഷം വേണം
2: ചായ കുടിക്കാൻ.
1: എന്താ എന്താ എന്താ എന്താ വേണ്ട, ഇതാ ഞാൻ പറഞ്ഞു, ഉത്തരവാദിത്തം ഇല്ല. അടുത്തത് സലിൽ ചേട്ടൻ ഒരു ഹായ് തന്നിട്ടുണ്ട്, വേറെ ഒന്നും ഇല്ല. സലിൽ ചേട്ടാ ഹായ്, ഗുഡ് ഈവനിങ്. ലക്ഷ്മി പ്രിയ ചേച്ചി, ഒരു യാത്രയുടെ ഇടയിൽ സിറാജിന്റെ മറന്നു തുടങ്ങിയ മഷിത്തണ്ടിന്റെ ഓർമ്മകൾ പങ്കുവച്ചത് കേട്ടപ്പോൾ ഒരിക്കൽ ഞാനും എന്റെ സൈക്കിൾ ഓർമ്മകൾ റീവൈൻഡിൽ എഴുതിയത് ഓർത്തുപോയി. സൈക്കിൾ എന്നൊക്കെ കുട്ടികൾക്ക് കാറിന് തുല്യമായിരുന്നു. ശരിയാ സിറാജെ, സൈക്കിൾ ഓർമ്മകൾ തിരിച്ചുകൊണ്ടുവന്നതിന് സന്തോഷം, ലാളിത്യം നിറഞ്ഞ എഴുത്തനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ലക്ഷ്മി പ്രിയ ചേച്ചി, അപ്പൊ ഇനിയും ലക്ഷ്മി പ്രിയ ചേച്ചിക്ക്
2: എഴുതാം. മുന്നിലേക്ക്
1: വരൂ. അടുത്തത് നമ്മുടെ ജീവൻ ചേട്ടൻ. ജീവൻ ചേട്ടനാണ്. സിറാജ് ഭായ്, അടിപൊളി മെമ്മറി. ചൂരലടിയാണോ അതോ അതൊരു സംശയമുണ്ട്, ചൂരൽ വെച്ചാണോ കിട്ടിയെന്നുള്ള, അതാണ് ജീവൻ ചേട്ടന്റെ
2: അറിയേണ്ടത്. അറിയേണ്ടത്
1: ആ സൈക്കിൾ ഇപ്പോൾ ഉണ്ടോ, പുള്ളിക്കാരൻ എപ്പോ ഉറങ്ങി എണീറ്റു, ഇതൊക്കെ ഒരു ചോദ്യം
2: അല്ല, സത്യല്ലേ? ശരിയാണ്
1: കേട്ടോ. സിറാജ് റീവൻ്റെ അടുത്തത് ഇനിയും ഇളയപ്പയുടെ എപ്പ ഉണന്നു, എപ്പ ഇത് അറിഞ്ഞു, ചൂരലാണോ എന്നൊക്കെ ഉള്ളതും കൂടി പറയണം. കാരണം അന്ന് പെരുമരത്തിന്റെ ഒക്കെ, പെരുമരം കേട്ടിട്ടുണ്ടോ? പെരുമരം അപ്പഴേ പോയി അങ്ങ് ഒടിക്കുവല്ലേ,
2: ഒന്നും ഇല്ലല്ലോ,
1: ഇപ്പോഴാണ് വഴി തപ്പുന്നത്.
2: എന്നിട്ട് കാര്യം സംസാരിച്ചുകൊണ്ടാണ് അതിന്റെ ഇല കളയുന്നത്. അപ്പൊ നമ്മളൊക്കെ ഇതേമേ ഇതൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ പോകാറുന്നല്ലോ എന്ന് ഓർക്കും.
1: പെരുമരത്തേക്ക് ശപിച്ചിട്ടുണ്ട്. അതായത് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ അടിയല്ലേ, അപ്പൊ പിന്നെ പോകുന്നത് വേറെ ഇവിടെ ഫ്രണ്ട് വാതുക്കലോട്ട് പോയിട്ട് ഇതിങ്ങനെ ഒടിക്കുക, ഈ പച്ചില കളയുക എന്നുള്ളതാണ്. അപ്പോഴേ നമ്മുടെ ജീവൻ പോവും. അടുത്തത് അനിലേട്ടൻ. സിറാജേട്ട അടിപൊളി റിവൈൻഡ് അവതരിപ്പിച്ച അമൃത കർത്തിക്കുട്ടിക്കും ദീപുകുട്ടി അടിപൊളി. സൈക്കിളിന്റെ ഓർമ്മകൾ പങ്കെടുത്തതിന് 50 അമൃത, ദീപു 20 വയസ്സ്. അനിലേട്ട, താങ്കളാണ് ഇന്നത്തെ റീവൈൻഡിന്റെ മണിമുത്ത്,
2: ഹൈലൈറ്റ്.
1: മനസ്സിലായോ? അമൃതയ്ക്ക്
2: എനിക്ക് മനസ്സിലായി.
1: ഒന്നുകൂടെ പറയണോ?
2: എന്തോ
1: ഒന്നുകൂടെ പറയണം. അപ്പോൾ അനിലേട്ടന്റെ അനിലേട്ടന്റെ ഒരു സൈക്കിളും കൂടി അയച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഷീജ ചേച്ചി. ഞങ്ങൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത് ചെറിയ വണ്ടി വാടകയ്ക്ക് കിട്ടും. അന്ന് ഷൈജ വണ്ടി ഓടിച്ചു വന്ന് മുന്നിലത്തെ വീട്ടിലെ അച്ചാച്ചനെ ഒച്ചയിടി. പാവ അച്ചാച്ചൻ മീന് കാലുപൊട്ടി. പിന്നെ എന്റെ മാമന്റെ വീട്ടിൽ പോയാൽ അവിടെ സൈക്കിൾ ചവിട്ടും, വലിയ കളം പണിതുണ്ടാക്കും. വലിയ കളം പണിതുണ്ടാകും കൊയ്ത്തിന് വേണ്ടിയിട്ട്. മാമൻ ഊണ് കഴിക്കാൻ വീട്ടിൽ വന്നാൽ ആ വലിയ സൈക്കിൾ ഇടങ്കാലിട്ട് ചവിട്ടും. അമ്മമ്മ പൂരത്തെറിയായിരിക്കും പറയാ. ഓർമ്മകൾ ആ പഴയ കാലത്തേക്ക് പോയി. സിറാജു താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
2: എല്ലാവർക്കും ഉണ്ടല്ലേ അത്രയും
1: സൈക്കിൾ ഓർമ്മ, എല്ലാവർക്കും ഉണ്ട്. ഞാനിത് ചേച്ചിയുടെ എവിടെ നിന്ന് വായിക്കുന്നു എനിക്ക് അറിയത്തില്ല. കൊറേ ഉണ്ട്. ഹായ് ദീപ, അമ്രു, ഞാനും എഴുതാം റീവൈൻഡ് സൈക്കിൾ കഥ, പിന്നെ സ്കൂട്ടർ കഥ
2: എന്നും കേക്കും.
1: അമ്രു സൈക്കിൾ കൂലിക്ക് കൊടുക്കുന്ന കാലമോ? അമ്രു കൂലിക്ക് കൊടുക്കുന്ന കാലത്താണ് അമ്രു ഉണ്ട്. അപ്പോൾ ഏത് വർഷം അപ്പൊ ഏത് വർഷം? ഇനി ലിസി ചേച്ചി അവിടെ നിന്ന് കൂലിക്ക് കൊടുക്കുന്ന സമയം കണക്ക് കൂട്ടുക കേട്ടോ. ഒരുപാട് പ്രായുണ്ട് അമ്രു. അധികം അടി ഞാൻ കൊണ്ടിട്ടില്ല, കാരണം ഞാൻ പാവം നല്ല കുട്ടിയായിരുന്നു. ലിസി ചേച്ചിയാ, ഞാനൊക്കെ അടി കൊണ്ടിട്ടുണ്ട്, അത്ര പാവമൊന്നുമല്ല. അത്യാവശ്യം കുരുത്തക്കേടൊക്കെ ഉണ്ടായിരുന്നു. അതെ, അമൂല്യൊക്കെ കട്ട് തിന്നത് ഇഷ്ടം പോലെ. അമൂല്യ കട്ട് ഞാൻ തിന്നിട്ടുണ്ട്. അമ്മയൊക്കെ പണ്ട് അമൂല്യാണല്ലോ പിന്നെ ഈ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത്, അതൊക്കെ ഇഷ്ടംപോലെ പുളി തിന്നിട്ടുണ്ട്. കട്ട് ഒപ്പറ ഉണക്കാൻ ഇട്ടിരിക്കുന്ന കട്ട് തിന്നിട്ടുണ്ട്. ഞാൻ എല്ലാം കട്ട് തിറ്റിയായിരുന്നു. എനിക്ക് വല്ലതും പറയാനില്ല. ഇത് തീർന്നു സ്റ്റോക്ക്.
2: സ്റ്റോക്ക് തീർന്നതിന്റെ അല്ല, ഞാൻ ആലോചിക്കുക.
1: അതല്ല, ഞാനിത് പറയുമ്പോഴത്തേക്കും കട്ട് തിന്ന കഥ അമൃതയ്ക്ക് ഒരുപാടുണ്ട്. അപ്പൊ അതിലേത്
2: പറയണം?
1: ഒരുപാടല്ല, അതല്ല, അതൊക്കെ മനസ്സിലായി. വിഷമം ഉണ്ടല്ലേ?
2: അല്ല, പണ്ടേ എനിക്ക് ഒരു ഒരു പ്രാവശ്യം അടി കിട്ടിയത് എന്തിനാന്നറിയോ? ഉള്ള ചില്ലറ പൈസ എല്ലാം കൂടെ കൂട്ടി വെച്ച് പോയി ബലൂൺ അങ്ങ് വാങ്ങിച്ച് അന്ന് വാങ്ങിച്ച് ക്രിസ്മസ് ആ ഒരു ടൈമാ. എന്നുവെച്ചാ എന്റെ മനസ്സിൽ റൂം മുഴുവൻ ഇങ്ങനെ ബലൂൺ നിറഞ്ഞു നിൽക്കണം. അവിടെ ഇരുന്ന് ചില്ലറ പൈസ എല്ലാം കൂടെ എടുത്തു അച്ഛൻ വന്നിട്ട് ആരോട് ചോദിച്ചിട്ടുണ്ട്,
1: ആരോട് വെച്ചിട്ടാടി ബലൂൺ മേടിക്കുന്ന ഈ കുടുക്ക പൊട്ടിച്ചെടുത്തത്
2: കിട്ടി.
1: അതോടെ അന്ന് വെറുതെ,
2: പക്ഷെ ഒരു കാര്യം ഉണ്ടോ, അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ തന്നെ പിടിച്ചിരുത്തിയ ഒരു
1: ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിയൊന്നും നമ്മൾ അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല.
2: ഇല്ല അയ്യോ, അത് അതാണ്,
1: അതെന്താണോ പണ്ടത്തെ ഉള്ളവർക്ക് അടിച്ചായിരുന്നു സ്നേഹം.
2: അതുകൊണ്ട് അല്ല ദീപ, അതെ അടിച്ചായിരുന്നു, പക്ഷെ ഇപ്പോഴും നമ്മുടെ ഒരു വിശ്വാസമാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലേ നമ്മൾ സ്നേഹിക്കുന്നു അവരെ അടിച്ചു.
1: ആ ഒരു ഇത് പോയി, അങ്ങനെ അടിച്ചു പഠിപ്പിക്കുക എന്നുള്ള ഒരു ഇത് പോയി. പണ്ട് അടിയാണല്ലോ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ അടി, എനിക്കാണെങ്കിൽ കാലിനെ കെട്ട് കിട്ടിയിട്ടുണ്ട്, കൈ ഓടുമല്ലോ നമ്മള് കിട്ടാതിരിക്കാൻ വേണ്ടിട്ട്, അപ്പോഴായിരിക്കും പടക്കേ എന്ന് പറഞ്ഞിട്ട് പുറയില്. അത് പിന്നെ സ്കൂളിൽ നിന്നാണ് ഏറൊക്കെ കിട്ടുന്നത്. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ചിരിച്ചു ചിരിച്ചു
2: വയ്യാണ്
1: ചേച്ചി. ദീപ കട്ട് നിന്നിട്ട് മെലിഞ്ഞാണല്ലോ ഇരിക്കുന്നതെന്ന്. കട്ട്
2: നിന്നവരൊക്കെ തമാശകളല്ല,
1: സംശയങ്ങൾ.
2: അതെ, പിന്നെ വേറൊരു കാര്യം കൂടെ ദീപ, ഇനി നമുക്ക് ഒരു രസം എന്ന് പറഞ്ഞാല് എല്ലാവരും സ്കൂളിലെ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കുറച്ച് ഒരു കുറച്ച് ഇതായിട്ട് അവരുടെ ഓർമ്മകൾ,
1: അല്ലെങ്കിൽ റിമൈൻഡിൽ നമ്മൾ ഒരു സാറുടെ ലെറ്റർ എഴുതാതെ നമ്മളിങ്ങനെ
2: പഴയ ഓർമ്മകൾ
1: മെസ്സേജ് അയക്കാം,
2: അപ്പൊ അയക്കണം. അതുപോലെ അതെ അതെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, പറഞ്ഞോ.
1: നമ്മള് സംസാരിക്കുക റീവൈൻഡിൽ, ഒരു റീവൈൻഡ്. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു റീവൈൻഡിൽ നമ്മളിങ്ങനെ ബാല്യകാലത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ
2: എല്ലാവരും ഇപ്പം
1: എല്ലാവർക്കും വലിയ രീതിയിൽ എഴുതാനായിരിക്കും സമയമില്ലാത്തത് അല്ലെങ്കിൽ അതിന് പ്രശ്നം. അപ്പൊ ഇതെന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ, സൈക്കിൾ ആയിക്കോട്ടെ എന്താണെങ്കിലും.
2: അതെ അതെ, പണ്ട് ഇതുപോലെ അടി കിട്ടിയത്
1: എന്തിനാണെന്നുള്ളത്,
2: അതെ അത് നയിച്ചത് നമുക്ക് രസമായിട്ട് തന്നെ വായിച്ചത്.
1: സൽമൈത്ത, ദീപ അമൃത സിറാജിന്റെ സൈക്കിൾ ഓർമ്മകൾ കേട്ടു, ദീപയും അമൃതയും നല്ല രസമായി അവതരിപ്പിച്ചു. എല്ലാവർക്കും സൈക്കിളിൽ നിന്ന് വീണ് ചവിട്ടാൻ പഠിച്ച ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ട്. സമ്മാനം കിട്ടിക്കോളൂ എന്നത് ഒത്തിരി തവണ കേട്ടിട്ടുണ്ടെന്ന് സൽമൈത്ത
2: പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ സൽമൈത്ത, അപ്പൊ എന്തായാലും നമുക്ക് ടാറ്റാ ബൈ ബൈ പറയാം. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു എനിക്ക് വെള്ളം
2: കുടിക്കണ്ടായിരിക്കുന്നു,
1: ഒരു ചായ കുടിക്കണം.
2: അതെ അതെ അതെ,
1: ഓക്കെ. അപ്പൊ എന്നാ ടാറ്റാ ബൈ ബൈ പറയാം. ഇതുപോലുള്ള
2: നിന്റെ സോങ്സ് ഓൺ ഡിമാൻഡിൽ അല്ലാതെ.
1: അപ്പൊ എന്തായാലും ഇതുപോലുള്ള ഓർമ്മകളൊക്കെ നമ്മളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാം, 9495730333. അപ്പൊ ഇത്രയും നേരം റീവൈൻഡിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ ദീപ,
2: ആർജെ അമൃത കാർത്തിക. കണ്ട അവർക്ക് ഇപ്പഴാ മനസ്സിലായത്.
1: കേട്ടോണ്ടിരിക്കൂ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
4: നല്ല മഴ, മഴ കട്ടൻ ചായ ജോൺസൺമാഷ്.
5: മഴയും കട്ടൻ ചായയും ഓക്കെ, പക്ഷേ ഈ ജോൺസൺമാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്.
4: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്.

ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. Only on Radio Makefast 90.4. നാട്ടുകാർക്ക് കൂട്ടായി. Radio Makefast 90.4. Time check. 5 o'clock.

0: കൊച്ചി
1: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. ട്രെൻഡിംഗ് വൺ. ഹായ്, ഹലോ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസ്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ ട്രെൻഡിംഗ് മൺസിൽ നമ്മൾ എല്ലാ ഭാഷകളിലുള്ള പാട്ടുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ തുടക്കം മൂവിയിലെ തളിരോമല എന്ന ബ്യൂട്ടിഫുൾ സോങ്ങോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ ട്രെൻഡിംഗ് മൺസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജോയ് പോൾ ലിറിക്സ് ചെയ്ത്, ജേക്സ് ബിജോയ് മ്യൂസിക് കൊടുത്ത്, ചിത്രചേച്ചി പാടിയ പാട്ട്. വിസ്മയ മോഹൻലാൽ, ആശിഷ് ജോയ് ആന്റണി, മോഹൻലാൽ, സായികുമാർ, ബോബി കുര്യൻ, മനോജ് കെ ജയൻ, ആശിഷ് ജോയ് ആന്റണി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ് തുടക്കം. അപ്പൊ നല്ലൊരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള സിനിമയിൽ കുറച്ച് ഈ ഒരു ടൈപ്പ് പാട്ട് കുറച്ച് നാളായി ഇറങ്ങിയിട്ട്. എന്തായാലും തളിരോമല എന്ന സോങ്ങിൽ നമുക്ക് ഇന്നത്തെ ട്രെൻഡിംഗ് വൺസ് ആരംഭിക്കാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ട്രെൻഡിങ് വൺസിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്ന എല്ലാ ഭാഷകളിലും ഉണ്ടെന്ന് തമിഴ് സോങ് ആണ് കേൾക്കാൻ പോകുന്നത്. ഗട്ട കുസ്തി 2 എന്ന ഫിലിമിലെ സംഭവക്കാരി എന്ന സോങ് ഉണ്ട്. കുറച്ച് അടിച്ചുപൊളി പാട്ട്. മോഹൻരാജന്റെ ലിറിക്സിന് സീൻ റോൾഡൻ ആണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാടിയിരിക്കുന്നതും അദ്ദേഹം സൈന്ധവിയും ചേർന്നിട്ടാണ്. വിഷ്ണു വിശാൽ, ഐശ്വര്യ ലക്ഷ്മി, രമ്യ കൃഷ്ണൻ, യോഗി ബാബു എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. കേൾക്കാം നമുക്ക് സംഭവക്കാരി എന്ന സോങ് ട്രെൻഡിങ് വൺസിൽ.

ട്രെൻഡിങ് വൺസിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകാം. കണ്ടൻ എന്ന മൂവിയിലെ രൂപവതി എന്ന സോങ് സിതാര കൃഷ്ണകുമാർ പാടിയിട്ടുള്ള ഒരു വെറൈറ്റി സോങ് ആണ്. ജിബിൻ ആന്റണിയുടെ ലിറിക്സിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ജെയ്സൺ ജോൺ. അനന്ത പത്മനാഭൻ, ജ്യോതിഷ് ജോസ്, ബൈജു വർഗീസ്, സജിബി കുര്യൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. രൂപവതി എന്ന സോങ് നമുക്ക് അടുത്തതായിട്ട് കേൾക്കാം ട്രെൻഡിങ് വൺസിൽ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ട്രെൻഡിംഗ് 1.
4: Stay tuned, Radio Magfast 90.4 Trending One. Trending One സിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ മലയാളം തമിഴും ഒക്കെ കേട്ട് നമ്മൾ ഇനി നേരെ പോകുന്നത് ഒരു ഹിന്ദി സോങ്ങിലേക്കാണ്. ആൽഫ എന്ന മൂവിയിലെ ഹാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്. കുമാറിന്റെ ലിറിക്സിന് റോഹൻ ചാൻഡ് അബീറാണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. വിശാൽ ദദലാനി, റോഹൻഷ് പണ്ഡിറ്റ്, അബീർ പണ്ഡിറ്റ് എന്നിവരാണ് പാടിയിരിക്കുന്നത്. ആലിയ ഭട്ട്, ഷെർവാരി, അനിൽ കബർ, ബോബി ഡിയോൾ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ആൽഫ മൂവിയിലെ ഹാനിയ എന്ന സോങ് അടുത്തതായിട്ട് കേൾക്കാം ട്രെൻഡിംഗ് വൺസിൽ.

അടുത്തതായിട്ട് ട്രെൻഡിംഗ് വൺസിലെ ലാസ്റ്റ് സോങ് ആണ്. അപ്പൊ നമുക്കൊരു തെലുഗു സോങ് കേൾക്കാം. ലെനിൻ എന്ന തെലുഗു മൂവിയിലെ എട്ട എട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്. ഭാസ്കര ഭട്ട ലിറിക്സ് ചെയ്ത് തമന്നസും ശ്രീകൃഷ്ണയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. അഖിൽ, അഖിലേനി അതുപോലെ ഭാഗ്യശ്രീ ബോസ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു തെലുഗു സോങ്ങോടുകൂടി ഇന്നത്തെ ട്രെൻഡിംഗ് വൺസിൽ നിന്നും ടാറ്റാ ബൈ ബൈ പറയാണ്. വീണ്ടും നമുക്ക് നല്ല നല്ല പാട്ടുകളുമായിട്ട് കേൾക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: திருவல்ல முத்தூர் ஏட்டுமானூர்
1: 90 மினிட்டுகள் ஒரு பந்த் நிரவதி சொப்னங்க ஓரோ ஆட்சியும் லோக ஃபுட்போலில் எழுதப்படுகிறது. வெறும் மத்சரஃபலங்களல்ல, விகாரங்களோட தந்திரங்களோட அதிஜீவனங்களோட கதகளான. ஆ கதகளை அடுத்தறிஞ்சு மத்சரங்களோட உள்ளறகளிலேக்கு கடந்து கண்டதும் கேட்டதுமாய ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൻ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: आज तक क्षमा पे परवाना मरता था, लेकिन आज परवाने पे ये क्षमा मरने को तैयार.

0: Look, Achu, I make chapati, you make vegetable curry. 50-50. Nothing. Take some mandakas, cut small pieces. Take onion, cut small pieces. Put chini chatti, put it in the adupu. Put some coconut oil, put some kadugamanis. Little karivepillas, kadugavara. Take vegetables, put it in. Little chili powder, little malli powder.
1: Yende ponniye chhi, ingan nundra ke curry avutilla. Nalla curry kele veenam nundra ke le. Oru vadi undu, rujikoottu.
2: രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം. രുചിക്കൂട്ട്.
0: ക്ലോസ് ഇറ്റ്. കറി റെഡി. ഗോ.
3: രുചിക്കൂട്ട് വിത്ത് ആർ ജെ ദീപ.

കനവുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
0: Radio Macpass 90.4.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: വെരിക്കോസ്വേന് എന്തൊക്കെയാ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
2: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: വീണ്ടും ഒരു രാമായണ മാസം കൂടി. നന്മയും വിശുദ്ധിയും സമൃദ്ധിയും കൊണ്ടുവരുവാനുള്ള പ്രാർത്ഥനയോടെ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അധ്യാത്മ രാമായണം.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ജലന്ധറിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സാധാരണക്കാരന്റെ സമയത്തിനും അധ്വാനത്തിനും വില കൽപ്പിക്കുന്നതിനാലാണ് അതിവേഗ ട്രെയിനുകളും അത്യന്താധുനിക സ്റ്റേഷനുകളും രാജ്യത്ത് ഉറപ്പുവരുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
1: आज पूरे देश में रेलवे स्टेशनों का कायाकल्प किया जा रहा है. अमृत भारत स्टेशन स्कीम के तहत 1300 से ज्यादा रेलवे स्टेशन को आधुनिक बनाया जा रहा है और इनमें से कई स्टेशन पर काम पूरा हो चुका है. आज ऐसे ही 75 स्टेशन का लोकार्पण किया गया है. साथियों, जब आप यहाँ जालंधर कैंट स्टेशन में जाएंगे तब आपको एहसास होगा कि वाकई हमारा देश विकसित राष्ट्र बनने की ओर बढ़ रहा है.
0: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. തിരൂർ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22.32 കോടി രൂപ ചെലവഴിച്ചും പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ തുകയ്ക്കുമാണ് നവീകരിച്ചത്. നിലമ്പൂർ സ്റ്റേഷൻ നവീകരണത്തിന് 16.4 കോടി രൂപയും ചാലക്കുടിയിൽ 8.87 കോടിയും അങ്കമാലിയിൽ 9.28 കോടി രൂപയും ചെലവ് വന്നു. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ഒരു വർഷം 44 കോടി രൂപയുടെ വരുമാനമാണ് തലശ്ശേരി സ്റ്റേഷൻ വഴി ലഭിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ എംപി പറഞ്ഞു. തലശ്ശേരിയുടെ വികസനത്തിന്റെ കവാടമായി തലശ്ശേരി സ്റ്റേഷന്റെ നവീകരണം മാറുമെന്ന് രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൌണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങളും തലശ്ശേരിയിൽ ഒരുക്കിയിട്ടുണ്ട്.
0: അങ്കമാലി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങുകളിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. മിഷൻ സമുദ്രയുടെ ഭാഗമായ വിവിധ പദ്ധതികളിലൂടെ 10,000 കോടിയോളം രൂപയുടെ ആകെ നിക്ഷേപം സംസ്ഥാനത്തേക്ക് ആകർഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അടുത്തിടെ ഒരു ടിവി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിച്ചതെന്ന് സംസ്ഥാന സർക്കാർ. ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ കരാർ ഉറപ്പിച്ചെന്നല്ല പറഞ്ഞതെന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കേരളത്തിൽ കപ്പൽ നിർമ്മാണത്തിനായി ടാറ്റ ഗ്രൂപ്പ് എത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ടാറ്റ ഗ്രൂപ്പ് നിഷേധിച്ചതായി വിവിധ മാധ്യമങ്ങൾ വാർത്ത നൽകിയ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. സംസ്ഥാനം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു.
3: രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ളത് രാത്രികാലങ്ങളിലെ ഉപയോഗം കുറയ്ക്കണം. അനാവശ്യമായ ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഫാനും ലൈറ്റുകളുമെല്ലാം കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിന് ക്രമീകരിക്കാനുള്ള സംവിധാനത്തിലേക്ക് കടക്കണം. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നു. ഇതിനോട് സഹകരിക്കാൻ എല്ലാവരോടും വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.
0: അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ വൈദ്യുതി നിയന്ത്രണം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ പോഷക സുരക്ഷയും ആരോഗ്യകരമായ ജീവിതശൈലിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് വയനാട്ടിൽ നിർവഹിച്ചു. മാവ്, പ്ലാവ്, പേര, നെല്ലി, സപ്പോട്ട, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, പാഷൻ ഫ്രൂട്ട് തുടങ്ങി വിവിധ ഫലവൃക്ഷങ്ങളാണ് വിദ്യാലയങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലാണ് പഴവർഗ പോഷകത്തോട്ടങ്ങൾ ഒരുക്കുന്നത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി അമിക്കസ് ക്യൂറി. അതോറിറ്റിക്ക് വീഴ്ച പറ്റിയതായും ദുരന്ത സാധ്യതയുള്ള പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവാദിത്തമുണ്ടായിട്ടും അത് ചെയ്തില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സർക്കാർ വെബ്സൈറ്റുകളിൽ ദേശീയ തലത്തിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പരീക്ഷാ നടത്തിപ്പിലും സീറ്റ് അലോട്ട്മെന്റിലും മാറ്റം വരുത്തും. പല കോളേജുകളിലും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമാണെന്നും ഇത് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കർക്കിടകവാവ് മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. കടുത്തുരുത്തി ടൌണിന്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ടൌൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
5: 35 കോടി രൂപ ചിലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ഈ ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, രണ്ടു പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BMN BCC നിലവാരത്തിലാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്. നാളെ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷത വഹിക്കും.
0: സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലെമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധകലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിന്നും ജാപ്പനീസ് താരം നൊസോമി ഒക്കുഹാര പിന്മാറുകയായിരുന്നു. നാളെ നടക്കുന്ന സെമി ഫൈനലിൽ സിന്ധു ചൈനീസ് താരം ചെൻ യുഫേയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 965 പോയിന്റ് ഉയർന്ന് 78,151, നിഫ്റ്റി 262 പോയിന്റ് നേട്ടത്തിൽ 24,334 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,04,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില. സഹകരണ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ 2026 വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ 30 പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം. 2026 ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്ക് അക്ഷയ കേന്ദ്രം ജീവൻ രേഖ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി.
1: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
2: 7 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

പാട്ടുകൾ എപ്പോ കേട്ടാലും നമുക്ക് സന്തോഷമാണ്, നമുക്ക് ഇഷ്ടമാണ്. നമുക്ക് പാട്ടുകൾ കേട്ടോണ്ടിരിക്കാനായിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതിനുള്ള സമയം നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് അല്ലെ. അല്ലെങ്കിൽ പിന്നെ യാത്രയിലോ അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിലായിരിക്കുന്ന സമയത്തോ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ വെറുതെ ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടൈം നമുക്കില്ല. പക്ഷെ റേഡിയോ മാക്ഫാസ്റ്റിൽ അതിനൊരു സ്പെഷ്യൽ ടൈം നിങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ആ ടൈമിന് ഇനിയിപ്പോൾ എന്തൊക്കെ തിരക്കാണെങ്കിലും 1 മണിക്കൂർ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സമയമാണ്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം, പറ്റുമെങ്കിൽ വിളിച്ചാൽ കിട്ടുമെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിക്കുന്ന പാട്ടുകൾ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അതിനൊരു മനസ്സ് വേണ്ടേ. നമുക്കിഷ്ടമുള്ള പാട്ട് കേൾക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ റേഡിയോയിലൂടെ കേൾക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിക്കുന്ന വെറൈറ്റി പാട്ടുകൾ കേൾക്കുക, നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വേറൊരാൾ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 1 മണിക്കൂർ സമയത്തിൽ നമുക്ക് കിട്ടും. നമുക്ക് മനസ്സിന് ആശ്വാസവും സന്തോഷവും ഒക്കെയാണ് അല്ലേ. അപ്പൊ അങ്ങനെ സോങ്സ് ഓൺ ഡിമാൻഡിൽ കൂടെയുള്ളത് ദീപയാണ്. വിളിക്കേണ്ട നമ്പർ 0469273033. വാട്സപ്പ് നമ്പറിൽ നമുക്ക് ശുഭരാത്രി മെസ്സേജ്, പാട്ട് കേട്ട് ഈ പാട്ടൊക്കെ നല്ല പാട്ടുകൾ ഇതൊക്കെ മറന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കുമല്ലോ. 9495730333 എന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. അപ്പൊ ഇന്ന് 1ാം തീയതിയാണല്ലേ. ഇന്നിനി ആർക്കൊക്കെ വിളിച്ചാൽ പാട്ട് കിട്ടും, ആരൊക്കെ ഇതൊക്കെ പാട്ടുകൾ ചോദിക്കും എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ ആദ്യം കേൾക്കാൻ പോകുന്ന പാട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കേൾക്കാൻ പോകുന്ന പാട്ട് ഏകലവ്യൻ എന്ന ചിത്രത്തിലെ എപ്പോൾ കേട്ടാലും പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു ടൈമിലൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് രാത്രി ലില്ലികൾ പൂത്ത പോൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദാസേട്ടനും സുജാത മോഹനും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രാജാമണി അദ്ദേഹമാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പാട്ടിലാണ് നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: നല്ല രസമുള്ള ഒരു പാട്ട് അല്ലെ, ഈ ഒരു ടൈമിലൊക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾക്കുള്ള അവസരമാണ് നല്ല നല്ല പാട്ടുകൾ ചോദിക്കാനായിട്ട്. വിളിക്കാം 0469273033 എന്ന നമ്പറിലേക്ക്. നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിംഗ്.
0: ഗുഡ് ഈവനിംഗ്. ഓക്കെ, മുഹമ്മദ് കാ എന്ന ഏത് പാട്ട് വേണം?
1: മലപ്പുറം പന്താവൂര് നസീസ കുഞ്ഞിപ്പ ദമ്പതികൾക്ക് വേണ്ടിട്ട് പാട്ട് സമർപ്പിക്കുന്നു.
0: ഓക്കെ, അത് ശരി. അപ്പൊ ഇന്ന് കുഞ്ഞിപ്പ നസീമ ദമ്പതികളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അല്ലേ? ഓക്കെ, അവർക്കൊരു സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി വിഷസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു പാട്ട് വെച്ചുകൊടുക്കാം കേട്ടോ
1: മുഹമ്മദ്.
0: ഓക്കെ ബൈ. പങ്ങാടിക്കപ്പുറത്ത് എന്ന ചിത്രത്തിൽ ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ പാട്ടാണ് ബിച്ചു തിരുമല ശ്യാം കൂട്ടുകെട്ടിലുള്ള ഒരു സോങ് ആണ്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കുഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടി കൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: തിരുവല്ലയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രീ ഫൈനൽ ഫുട്ബോൾ പോരാട്ടം ആവേശം കൊളുത്തുന്നു. സ്പെയിൻ ടീമിനെ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI ക്യാപ്റ്റനായി ടീമിനെ നയിക്കുമ്പോൾ അർജന്റീന ടീമിനെ പ്ലസ് ടു വിദ്യാർത്ഥി ആദി രാജേഷ് നയിക്കും. മുഖ്യാതിഥിയായി പത്തനംതിട്ട ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ജോയി പൗലോസും വിശിഷ്ടാതിഥിയായി മുനിസിപ്പൽ കൌൺസിലർ ജെനോ മാത്യുവും പങ്കെടുക്കും. July 18 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിന് ആവേശത്തിന്റെ വിസിൽ മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വരൂ, ഈ പോരാട്ടത്തിന് സാക്ഷിയാകാം. ബി ദേർ, ഷെയർ ലൗഡ്, സപ്പോർട്ട് യുവർ ടീം.
6: അങ്ങനെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
7: ഗുഡ്
6: ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. ഓയേ അനിലേട്ട, ഏത് പാട്ടാ വേണ്ടത്? പകലിൽ ആഹാ, എന്ത് രസമുള്ള ഒരു പാട്ടാണ്. മോഹൻലാൽ ശോഭന സോങ് അല്ലേ? ശരി, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ.
7: പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ജംഗ്സ് ഗ്രൂപ്പിൽ

0: சார் ஆர்டர் ப்ளீஸ்.
1: ஒன் காஃபி லாட்டே.
0: ஓகே சார்.
1: நீ என்ன வரது?
2: அப்ப நான் பரணி வந்தது சோதிங்களுக்கு உத்தரம் പറയാன ஒரு காஃபி.
1: அதெந்தா சம்பவம்?
2: சாயோட கூட நல்ல சூடൻ சர்ச்சைகளுமாய் ரேடியோ மேக் ஃபாஸ்ட் 90.4 இல்.
1: எப்போ?
2: ശ്രദ്ധിച്ചു കേട്ടോണം, തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മുതൽ 5 മണി വരെ.
1: അത് കൊള്ളാം. ചായയുടെ രുചിയും ചോദ്യങ്ങളുടെ മാധുര്യവും ഇനി ഒരുമിച്ച് പൊളിക്കും.
2: പിന്നല്ല
3: റേഡിയോ കഫേ വിത്ത് യുവർ ഫേവറേറ്റ് ചാർജേഴ്സ്. ഡോണ്ട് മിസ് ഇറ്റ്.

0: അങ്ങനെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് തിരികെ എത്തുമ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
1: ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാം
0: എന്താ എന്താ കുമരകങ്കാരിക്ക് ഒരു അപ്പലും വെപ്രാളോ എന്തോ ചി
1: പെട്ടെന്ന് അങ്ങ് കിട്ടിയപ്പോഴേ വെപ്രാളായി പോയി.
0: അത് ശരി. ഇന്ന് ഏത് പാട്ട് വേണോ?
1: ഇന്ന് അടുക്കാൻ എന്ത് എളുപ്പം സിനിമയിലെ ഒന്ന് ഒന്നും രണ്ട് എന്നുള്ള പാട്ട് മതി. അത് നമ്മൾ ഡെഡിക്കേഷനുണ്ട് നമ്മുടെ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നമ്മുടെ കുഞ്ഞിപ്പ പാതാപൂരിനും നഫീസ കുഞ്ഞിപ്പയ്ക്കും. പിന്നെ ഈ മിനിഞ്ഞാം വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മുടെ നാരായണൻ ചേട്ടനും സരോജിനി ചേച്ചിക്കും വേണ്ടിയാണ് ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നത്.
0: ഓക്കെ, അപ്പൊ കുഞ്ഞിപ്പ അവരുടെ ഫാമിലി രണ്ടുപേർക്കും, നാരായണൻ ചേട്ടന്റെ ഫാമിലി അവർക്ക് രണ്ടുപേർക്കും അല്ലേ?
1: അവർക്ക് രണ്ടുപേർക്കും.
0: അതായിരിക്കും ഇങ്ങനെ ഒരു പാട്ട്, ഒന്ന് ഒന്നും രണ്ട്, രണ്ടുപേരും ഒന്ന് അല്ലേ? ആ ശരി, അപ്പൊ എന്തായാലും അവർക്ക് വേണ്ടിട്ട് നമുക്ക് ഈ ഒരു പാട്ട് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം
1: കേട്ടോ.
0: ഓക്കെ ശിവ ചേച്ചി. അപ്പൊ എന്തായാലും അടുക്കാൻ എന്തെളുപ്പം എന്ന ചിത്രത്തിൽ ദാസേട്ടൻ പാടിയ പാട്ട് ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെറി അമൽദേവ് ആണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകാം. നമ്മുടെ ബാബുസ് നട്ടാശ്ശേരി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബാബു ചേട്ടൻ, നോക്കൂ, മഴയിൽ നനയാതിരിക്കാൻ സഹായിച്ച കുടയുടെ ഇടം പടിക്ക് പുറത്താണ്, അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി മിഴിനനഞ്ഞ് ജീവിച്ചവരൊക്കെ അവരുടെ ഹൃദയവാതിലിന് വെളിയിലുമാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബാബു ചേട്ടാ ശുഭരാത്രി. അപ്പൊ നമുക്കിതാ പാട്ടിലേക്ക് പോവാം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: അങ്ങനെ നമ്മൾ വീണ്ടും പാട്ടുകളുടെ യാത്രയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
2: ഹലോ, നമസ്കാരം. ഞാൻ നാരായണൻ നായരാണ്.
1: നാരായണൻ ചേട്ടാ പറയൂ, ഇന്ന് ഏത് പാട്ട് കേൾക്കണം? ഇപ്പൊ അങ്ങോട്ടേക്ക് ഒരു ഡെഡിക്കേഷൻ പോയതേ ഉള്ളൂ. ഇപ്പൊ അങ്ങോട്ട് ഷീബ ചേച്ചിയുടെ വക ആനിവേഴ്സറി വിഷസ്.
2: ഞാൻ കേട്ടായിരുന്നു.
1: ശരി,
2: ഞാൻ പറയാം. ഞാൻ ചോദിക്കുന്ന പാട്ട് ഒന്ന് ശീബച്ചേരി, പി കെ വേണുഗോപാലെ, കോട്ടയം ബാബു, പി മുഹമ്മദ്, സൗഹൃദ വാണിയിലെ എല്ലാം നിങ്ങൾക്കും കണ്ടിട്ട് സമർപ്പിക്കുക.
1: ആയിക്കോട്ടെ. അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
2: പാട്ട് അഗ്രജൻ സിംഹയിലെ ഭൂജന്തം രാമരാമേജൻ എന്ന് പറഞ്ഞുള്ള ഒരു പാട്ടായിരുന്നു.
1: ശരി, അപ്പൊ ആ പാട്ട് വെച്ച് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ബൈ. അപ്പൊ എന്തായാലും അഗ്രജൻ സിനിമയിലെ പാട്ടാണ്. ഇന്ന് കർക്കിടക മാസം ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് 1st. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത് നാരായണൻ ചേട്ടൻ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കുന്നതിന് മുൻപായിട്ട് ശ്രീധരൻ ചേട്ടൻ ഒരു മെസ്സേജ് ഉണ്ട്. ശ്രീധരൻ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ട് എങ്ങോട്ടേക്ക് പോയി? ആ, ഗുഡ് ഈവനിങ്. ആഹാ, ഇതിപ്പം മറ്റേ രാമായണം മുഴുവൻ വായിച്ചിട്ടും ആരാണെന്ന് പറഞ്ഞിട്ടാണ് ഗുഡ് ഈവനിങ് അപർണ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ദീപയാണ്. ആരെയും അമിതമായി ആശ്രയിക്കരുത്. ഇരുട്ടത്ത് നിഴൽ പോലും കൈവിടും. സ്വയം പര്യാപ്തയാണ് ഏറ്റവും വലിയ വിജയം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ശ്രീധരൻ അവണൂർ. ഓക്കെ ശ്രീധരൻ ചേട്ടാ, ഒരു ശുഭരാത്രി അങ്ങോട്ടേക്കും അറിയിക്കുന്നു. നെക്സ്റ്റ് നമ്മുടെ ലേഖ ചേച്ചി സ്നേഹപൂർവ്വം നേരുന്നു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പൂവൊക്കെ പിടിച്ചൊരു കുട്ടിയുടെ പാടമൊക്കെ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ് ലേഖ ചേച്ചി. ബാബു ചേട്ടൻ, പ്യാരേ ബേട്ടി, ഒത്തിരി താങ്ക്സ്. ബഹുത്തു പ്യാർസേ ബാബൂസ്. ഓക്കെ, തിരിച്ചും ബഹുത്തു പ്യാർസേ ബാബു ചേട്ടാ. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
1: ഗുഡ് ഈവനിംഗ്.
0: യെസ്, പറയൂ, ഇതാരാണ്? ശരി, അൻസാർ കയ്യിൽ നിന്ന് ഏത് പാട്ട് കേൾക്കണം?
1: എനിക്ക് കോളേജ് കിട്ടിയത് ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ വെളുത്തവാ കുടില് കെട്ടി.
0: ഓക്കെ, ആ പാട്ട് വെച്ചേരാ കേട്ടോ.
1: പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട്,
0: പറഞ്ഞോളൂ.
1: പി വി മുഹമ്മദ് വടക്കേ വാന്നെ ഒരു പത്താം തീയതി, ശിവ കുമരകം, സുനില മലപ്പുറം, ദീവ അമ്പലപ്പുഴ, അമൃത.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ.
1: ഓക്കെ,
0: ആയിക്കോട്ടെ.
1: ഓക്കെ,
0: ഗുഡ് നൈറ്റ്. അപ്പൊ വെളുത്ത വാവര് കുടില കെട്ടി എന്നുള്ള പാട്ട് ജയചന്ദ്രൻ ഭാവഗായകൻ പാടിയിട്ടുള്ള പാട്ടാണ് അൻസാറൊക്കെ ചോദിച്ചത്. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം. അതിനു മുൻപ് നമ്മുടെ അമ്പിളി ചേച്ചി ഒരു മെസ്സേജ്. ഹായ് റേഡിയോ മാക് ഫാസ്റ്റ്, മോളൂസേ, ഗുഡ് ഈവനിങ് മോളെ, എല്ലാവർക്കും സുഖമല്ലേ? സൗഹൃദവാണിയിലെ എന്റെ എല്ലാ കൂട്ടുകാർക്കും മോൾക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊള്ളുന്നു. ഓക്കെ മോളെ. ഓക്കെ അമ്പിളി ചേച്ചി. ശ്രീധരൻ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു കോള് വന്ന് ശ്രദ്ധ മാറിപ്പോയി, അതാണ് പേര് തെറ്റിപ്പോയത്. സോറി ദീപ, സാരല്ല കേട്ടോ. ദീപയ്ക്കും ശുഭരാത്രി, സുഖനിദ്ര. ഓക്കെ ശ്രീധരൻ ചേട്ട, ഗുഡ് നൈറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ. ഈ പാവപ്പെട്ട ഫോർട്ട് കൊച്ചിയിൽ നിന്നോളം ഭയങ്കരമാണ്.
0: ആ പാവപ്പെട്ട ആയതുകൊണ്ടാണോ ശബ്ദമൊക്കെ താഴ്ത്തി അയ്യോ ഞാൻ വെറും പാവമാണ് എന്നൊക്കെ പറയുന്നത്? ജയങ്കരേട്ട അങ്ങനെ ശബ്ദത്തിൽ താഴ്ത്തി എന്ന് വിചാരിച്ചിട്ട് പാവമാവണമെന്നില്ല. ആ നെയ്ത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് ഇന്ന് വേണ്ടത് ഹൃദയത്തിൽ സൂക്ഷിക്കാം എന്ന സിനിമയിലെ എനിക്കാണു നീ നിനക്കാണു ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ
0: അപ്പൊ ഈ പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്?
1: ഈ പാട്ട് ഞങ്ങളുടെ പഴയ റേഡിയോ ശ്രോതാവുണ്ട്, നമ്മുടെ മലപ്പുറത്തുള്ള കുഞ്ഞിപ്പ പന്താവൂര്, അതായത് നഫീസ കുഞ്ഞിപ്പ പന്താവൂരി. അപ്പൊ അവരുടെ 38th വിവാഹ വാർഷികമാണ് ഇന്ന്.
0: ഓക്കെ.
1: അവർക്ക് ഈ ഗാനം എല്ലാ ആശംസകളോടുകൂടി ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒപ്പം ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്ക്സിനും ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ആയിക്കോട്ടെ ജയങ്കരേട്ട. അപ്പൊ എന്തായാലും കുഞ്ഞിപ്പ നഫീസ രണ്ടുപേർക്കും വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു പാട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു ദീപ.
0: ഓക്കെ. അഫ്സൽ ആശ മധു രണ്ടും കൂടി ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. നമ്മൾ അധികം അങ്ങനെ കേട്ടിട്ടില്ല. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന ചിത്രത്തിൽ മോഹൻ സിതാരയാണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. കൈതപ്രത്തിൻ്റെതാണ് വരികൾ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ക്രൈസ്റ്റ് സെന്റർ സ്കൂൾ തിരുവല്ലയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രീ ഫൈനൽ ഫുട്ബോൾ പോരാട്ടം ആവേശം കൊളുത്തുന്നു. സ്പെയിൻ ടീമിനെ സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI ക്യാപ്റ്റനായി ടീമിനെ നയിക്കുമ്പോൾ അർജന്റീന ടീമിനെ പ്ലസ് ടു വിദ്യാർത്ഥി ആദി രാജേഷ് നയിക്കും. മുഖ്യാതിഥിയായി പത്തനംതിട്ട ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ജോയി പൗലോസും വിശിഷ്ടാതിഥിയായി മുനിസിപ്പൽ കൌൺസിലർ ജെനോ മാത്യുവും പങ്കെടുക്കും. ജൂലൈ 18 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിന് ആവേശത്തിന്റെ വിസിൽ മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വരൂ, ഈ പോരാട്ടത്തിന് സാക്ഷിയാകാം. ബി ദേർ, ചിയർ ലൗഡ്, സപ്പോർട്ട് യുവർ ടീം.

0: സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: ഇനി കുറച്ച് സമയം കൂടി നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡ് ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് വേഗം വേഗം വിളിച്ചോളൂ. നെക്സ്റ്റ് കോളർ, ഹലോ.
2: നമസ്കാരം.
1: നമസ്കാരം.
2: ആലത്തൂർ
1: ബഷീർ കാ. ആലത്തൂർ പറയൂ. ആലത്തൂർ കാരൻ ഇന്ന് ഏത് പാട്ട് വേണം?
2: പാട്ട് കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ.
1: ഓക്കെ,
2: ഈ പാട്ടാണ് അങ്ങാടി എന്ന മൂവിയിലെ. ഈ പാട്ട് മലപ്പുറത്തുള്ള നമ്മുടെ കുഞ്ഞിപ്പ പണ്ടാവൂര് ദമ്പതികൾക്ക് വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യാണ്.
1: ഓക്കെ, തീർച്ചയായിട്ടും.
2: പിന്നെ നമ്മുടെ അൻസാർക്ക, നമ്മുടെ ആനന്ദ ടെമ്പിലാനൂര്, പിന്നെ നമ്മുടെ ഷീബ ചേച്ചി കുമരകം, പിന്നെ നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേഷൻ.
1: ആയിക്കോട്ടെ, അപ്പൊ സ്പെഷ്യൽ ആയിട്ട് കുഞ്ഞിപ്പ പന്താവൂർ ആൻഡ് ഫാമിലി അവർക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാം. പിന്നെ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം
2: കേട്ടോ.
1: ഓക്കെ ഓക്കെ ബഷീർക്ക. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ എപ്പോഴും ഇത്രയും വർഷമായിട്ടും ഇപ്പോഴും ഹിറ്റായിട്ട് വെക്കുന്ന പാട്ടാണ് അല്ലേ? ദാസേട്ടനും ജാനകിയമ്മയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്, ബിച്ചു തിരുമല ശ്യാം കൂട്ടുകെട്ടിലുള്ള പാട്ടാണ്. നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. ആന്റണി ചേട്ടൻ, അതേ ദീപ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്, 43 നെഹ്റു കൂട്ട് തയ്ക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ജോലിയും എന്റെ കുടുംബവും കഴിഞ്ഞ് എനിക്ക് മറ്റെന്തും ഉള്ളു, ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആന്റണി ചേട്ടാ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെ നമ്മൾ ഇതാ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ടായിരുന്നു. നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്.
0: ആ,
1: ഞാൻ ഈ ചുമത്രയിൽ നിന്നാണ്.
0: ചുമത്രയിൽ നിന്ന് ഗീത ചേച്ചി ഇത്രേ നേരം എന്നെ കൺഫ്യൂഷൻ ആക്കി. ഏത് പാട്ടാന്ന് ഞാൻ ചോദിക്കുന്നില്ല, ശരിക്കും ഒരു രണ്ട് മൂന്ന്
1: വേണത് മൃദുലേന്ന് ഞാൻ ചോദിച്ചു. പിന്നെ
0: പുന്നാരപ്പൂ, അതാണ് പുന്നാരപ്പൂ കാട്ടിൽ നിന്നുള്ള പാട്ടാ അത്. ഇവിടെ വിളിച്ചപ്പോ തൊട്ട് മന്ദാരപ്പൂ കാട്ടിൽ
1: അതുണ്ടോ?
0: പുന്നാരപ്പൂ കാട്ടിൽ വെച്ചേരാ, എന്നെ തെറ്റിച്ചതല്ലേ? മന്ദാരപ്പൂ കാട്ടിൽ ഞാനിവിടെ ഇരുന്ന് മന്ദാരപ്പൂ തപ്പുവാണ്. എനിക്കാണ് ആ ട്യൂൺ നല്ല പരിചിതം. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി പുന്നാരപ്പൂ കാട്ടിൽ കേശവ വീടിന്റെ നാഥൻ എന്ന ചിത്രത്തിലെ പാട്ടാ. ശരി, അപ്പൊ ആ പാട്ട് വെച്ചേരാ കേട്ടോ. ശരി,
1: അപ്പം അപ്പം എനിക്ക് ആ പാട്ട് വെച്ച് തരണം. ഡെഡിക്കേഷൻ നമ്മുടെ സുന്ദരിക്കുട്ടി നദീർക്കുട്ടിക്കും കുടുംബത്തിനും വേണ്ടിയാണ്. അപ്പൊ അറിഞ്ഞല്ലോ.
0: അറിഞ്ഞു.
1: കാണാ. അപ്പൊ ഇന്നലെ ഈ സമയത്ത് ഞങ്ങള് ട്രെയിനിൽ ഇരിക്കുക. ആറര കൊണ്ടുതന്നെ ഞങ്ങളെ വിട്ടിട്ട് പോയി.
0: ആ, അത് ശരി. അപ്പൊ എന്തായാലും കണ്ടല്ലോ, സന്തോഷം. പിന്നെ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം.
1: അവരുടെ കുടുംബത്തിന് വേണ്ടി കഴിക്കാം. അവരൊരു സുന്ദരി കുഞ്ഞുകുട്ടിയുണ്ട്, ശരിക്കും രണ്ട് സുന്ദരി അല്ലാതെ മക്കളുണ്ട് അവിടെ. എല്ലാവർക്കും വേണ്ടി ഒരു ഡെഡിക്കേഷൻ കേട്ടോ.
0: ഓക്കെ ഗീത ചേച്ചി, ഓക്കെ ബൈ. അപ്പൊ എന്തായാലും നമുക്ക് പുന്നാരപ്പൂ കാട്ടിൽ നിന്നുള്ള പാട്ട് കേൾക്കാം. അതിനു മുൻപ് കുറച്ച് മെസ്സേജ് ഉണ്ട്. അനിലേ ഏട്ടൻ ചിരിക്കുന്നു. അനിലേട്ടൻ ഇത് കേട്ടിട്ടായിരിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹവും ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയുമാണ്. ഹായ് ദീപുക്കുട്ടി, ഗുഡ് ഈവനിങ് അമൃത കാർത്തിക്കുട്ടി അപ്പസ് കുട്ടി ഞാൻ തിരുത്തിയിട്ടുണ്ട് കേട്ടോ. പ്രാർത്ഥനയോടെ ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അനിലേട്ട, തുടക്കത്തിൽ ദീപക് കേൾപ്പിച്ച പാട്ട് മുതൽ എല്ലാവരും ആവശ്യപ്പെട്ട പാട്ടുകളെല്ലാം മനോഹരമായിരുന്നു. പ്രിയ കുഞ്ഞിപ്പയ്ക്ക് വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. ശുഭരാത്രി. ഗിരീഷേട്ടനാണ് എരമല്ലൂരെന്ന്. ഓക്കെ ഗിരീഷേട്ടാ, അടുത്ത നദീറേത്ത. ഒരു മനുഷ്യന്റെ 100,000 നന്മകൾക്കപ്പുറം ആ മനുഷ്യൻ ഒരു ചെറിയ പിഴവ് സംഭവിച്ചു പോയാൽ ആ പിഴവിലേക്കാവും മറ്റുള്ളവരുടെ ശ്രദ്ധ പതിയുന്നത്. എന്റെ ദീപകുട്ടിക്കും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇത്തിരി ദൂരത്തുനിന്ന് ഒത്തിരി സ്നേഹത്തോടെ ശുഭരാത്രി. സുഖനിദ്ര നദിക്കുട്ടി. ഓക്കെ നദീറേത്ത, വരുന്ന പാട്ടുതാ നദീറേത്തയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷനാണ്. ആ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് പോകാം, അല്ലെങ്കിൽ പിന്നെ മുഴുവൻ കേൾക്കാനായിട്ടുള്ള സമയം കിട്ടത്തില്ല. ബിന്ദു ചേച്ചി നല്ല തിരക്കിലായിരുന്നു. ഹായ് ദീപ, പരിപാടി കേട്ടുകൊണ്ട് പാവമല്ലാത്ത ഞാനും. ഓ, ജയങ്കരേട്ടനോടുള്ള ഒരു കുത്താണ് കേട്ടോ. ഈ രാമായണ മാസം എല്ലാ കൂട്ടുകാരുടെയും ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ. എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി, സുഖനിദ്ര, സസ്നേഹം. ബിന്ദു ചേച്ചി ഗുഡ് നൈറ്റ്. നല്ല തിരക്കിലായിരുന്നു തിരുവാതിര പ്രാക്ടീസ്. ഓഗസ്റ്റ് അവസാനം ക്ഷേത്രത്തിൽ സപ്താഹം, അവിടെ കളിക്കാനാട്ടോ പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ഓക്കെ, നടക്കട്ടെ കേട്ടോ, നന്നായിട്ട് കളിക്കാനൊക്കെ പറ്റട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞുകൊണ്ട് ടാറ്റ ബൈ ബൈ പറയുന്നത് ദീപയാണ്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
4: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
4: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി, എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
5: ഹായ്, ഹലോ, റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ ഈ രുചിക്കൂട്ടിൽ ഒരു സ്പെഷ്യൽ ഐറ്റം പറഞ്ഞുതരട്ടെ. നമ്മൾ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളിൽ ഒന്നാണ് തക്കാളി എന്ന് പറയുന്നത്. മിക്ക വിഭവങ്ങളിലും തക്കാളി സ്ഥിരം സാന്നിധ്യമാണല്ലേ. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഡിന്നർ വരെ തക്കാളി ഇടം പിടിച്ചിട്ടുണ്ടാകും. എന്നാൽ പിന്നെ ഇന്ന് തക്കാളി കൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ? വെറൈറ്റി ആണ് എന്ന് പറയാൻ പറ്റില്ല, കാരണം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തക്കാളി വെച്ച് ചമ്മന്തി അരയ്ക്കാൻ അറിയാം. പക്ഷെ ഇന്ന് നമ്മൾ ചുട്ടരച്ച ചമ്മന്തിയാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒരു കൈപ്പിടി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് നമ്മൾ എടുത്തു വയ്ക്കുക. പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നമ്മൾ എടുക്കുക. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണല്ലോ. ചീനമുളകുണ്ട്, പക്ഷെ ഓരോരുത്തർക്കും ഇപ്പോൾ പച്ചമുളക് മതിയെങ്കിൽ പച്ചമുളക് എടുക്കുക, കാരണം ഒരുപാട് എരിവ് ചിലർക്ക് പറ്റില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 3 teaspoon വെളിച്ചെണ്ണ, ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്പെഷ്യൽ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു കൈപ്പിടി ചെറിയ ഉള്ളി, അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചീനമുളക് എരിവിന് ആവശ്യമുള്ളത് അല്ലെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാം. ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 3 teaspoon. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തക്കാളി നമ്മളൊന്ന് തൊലി കളയണം. തൊലി കളയുന്നതിന് മുൻപായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ, ഇപ്പൊ ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കും. ഇപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഈ തക്കാളി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചു കഴിഞ്ഞാൽ, അതാണ് നമ്മൾ

വൃത്തിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ആണ്. തക്കാളി ആദ്യം ഒന്ന് ജസ്റ്റ് അപ്പുറമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം അതിന്റെ തൊലി കളഞ്ഞിട്ട് മുളകും കൂടി ചേർത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഉള്ളി അരിഞ്ഞതും വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. സംഭവം സിമ്പിൾ ആണ്, പക്ഷെ ടേസ്റ്റ് അപാരമാണ്. നമ്മൾ പറയില്ലേ, ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മാങ്ങാ ചമ്മന്തി അല്ലെങ്കിൽ മാങ്ങാ അച്ചാറ് ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടല്ലോ, ഉപ്പും മുളകുമൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ്. അധികം കറിയൊക്കെ ഇല്ലാത്ത വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ചില കറികളുണ്ട്, പക്ഷെ അതിന് അപാര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു വെറൈറ്റി ചമ്മന്തിയാണ് ഈ തക്കാളി വെച്ചിട്ടുള്ള ഒരു ചുട്ടുള്ള ചമ്മന്തി എന്ന് പറയുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നാളെ ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

ആശകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
0: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
2: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

ഉണക്കുന്ന നിറവ്യത്യാസവും വരൾച്ചയൊക്കെ ഒരുപാട് പേര് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണല്ലേ. ഇതിനൊരു പരിഹാരം പറഞ്ഞാലോ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ഷമയം വിത്ത് മീ ആർ ജി അപർണ. ചുണ്ടിലുണ്ടാകുന്ന വരൾച്ചയും നിറവ്യത്യാസവും കാരണം ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. പല വഴികൾ നോക്കിയിട്ടും ഇത് മാറുന്നില്ല എന്നതായിരിക്കും മിക്കവർക്കും പറയാനുള്ള ഒരു പരാതി. എന്നാലേ ഇനി ആ പരാതി എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, വേറൊന്നും വേണ്ട, അടുക്കളയിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ നല്ല നാടൻ നെയ്യിരിപ്പുണ്ടാകും. അത് ഇങ്ങനെ എടുത്തു, അതാണ് നമുക്ക് വേണ്ടത്. ഈ നെയ്യൊന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഒന്ന് ഈ നെയ്യ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇത് രാത്രി ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി അതല്ല, മറ്റൊരു മാർഗം വേണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റിയായിട്ടാണ് തേൻ. തേൻ നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വലിയ പരിഹാര മാർഗമാണ് കേട്ടോ. അപ്പൊ ഇത് എല്ലാ ദിവസവും ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനിയിപ്പോ നിങ്ങൾ വാസലിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരിക്കലും സൺലൈറ്റ് ഉള്ള സമയത്ത് യൂസ് ചെയ്യരുത്. രാത്രി കിടക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. മാത്രമല്ല, നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് ലിപ് ബാം എന്തായാലും യൂസ് ചെയ്യണം. അങ്ങനെ വെറുതെ ഒരു ലിപ് ബാം യൂസ് ചെയ്തിട്ട് കാര്യമില്ല, യു വി പ്രൊട്ടക്ഷൻ ഉള്ള ലിപ് ബാം തന്നെ ചോദിച്ച് മേടിച്ച് ഉപയോഗിക്കണം. എങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ചുണ്ടിനേക്കുന്ന സൺടാനൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. മാത്രമല്ല, ലിപ്സ്റ്റിക് കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതായത് ഒരുപാട് മാറ്റായിട്ടുള്ള ലിപ്സ്റ്റിക് കാര്യങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ കഴിവതും ലിപ്സ്റ്റിക് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടാലും ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയുക, നമ്മുടെ ചുണ്ടിന് ഒരുപാട് പ്രശ്നങ്ങളൊന്നും പറ്റാത്ത നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാമോ അല്ലെങ്കിൽ ടിൻഡഡ് ലിപ് ബാമോ ഒക്കെ കിട്ടും. അതൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം അത്രേ ഉള്ളൂ, ചുണ്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ചമയത്തിലൂടെ ഇങ്ങനെ പെട്ടെന്ന് നിന്ന് പറഞ്ഞു തീർത്തത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ಪ್ರಣಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദം. പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
2: എന്താ പാട്ട്! മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
3: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: Ready Macfast 90.4 Time set
2: 9 o'clock.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: 90.4 Radio Macfast. നാട്ടുകാർക്ക് കൂട്ടായി
1: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
2: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
1: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മൈക്ക് ഫസ്റ്റ് 90.4 ലൂടെ മിത്ത

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: Look, Achu, I make chapati, you make vegetable curry. 50-50, nothing. Take some mandakas, cut small pieces, take onion, cut small pieces, put chini chatti, put it in the adupu, put some coconut oil, put some kadugamanis, little karivepillas, kaduvara. Take vegetables, put it in. Little chili powder, little bali powder.
1: എന്റെ പൊന്നിയേച്ചി ഇങ്ങനെയൊന്നും അറിയാവത്തില്ല. നല്ല കറികൾ വേണമെന്നുണ്ടെങ്കിലേ ഒരു വഴിയുണ്ട്, രുചിക്കൂട്ട്.
2: അതെ, രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം. രുചിക്കൂട്ട്.
0: ക്ലോസ് ഇറ്റ്. കറി റെഡി, ഗോ.
3: രുചിക്കൂട്ട് വിത്ത് ആർ ജെ ദീപ.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: Look, Achu, I make chapati, you make vegetable curry. 50-50, nothing. Take some mandakas, cut small pieces, take onion, cut small pieces, put chini chatti, put it in the adupu, put some coconut oil, put some kadugamanis, little karivepillas, kaduvara. Take vegetables, put it in. Little chili powder, little bali powder.
1: എന്റെ പൊന്നിയേച്ചി ഇങ്ങനെയൊന്നുണ്ടെങ്കിൽ കറിയാവത്തില്ല. നല്ല കറികൾ വേണമെന്നുണ്ടെങ്കിലേ ഒരു വഴിയുണ്ട്, രുചിക്കൂട്ട്.
2: അതെ, രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം. രുചിക്കൂട്ട്.
0: ക്ലോസ് ഇറ്റ്. കറി റെഡി, ഗോ.
3: രുചിക്കൂട്ട് വിത്ത് ആർജെ ദീപ. സീറോ ഡെലിവറി. യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
2: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
2: ഫോൺ 7012-58-6661.
3: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
6: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്.
7: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
8: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
9: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: Radio Macfast 90.4. Time check.
10: 10 o'clock.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ക്രൈസ്റ്റ് സെൻട്രൽ സ്കൂൾ തിരുവല്ലയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രീ ഫൈനൽ ഫുട്ബോൾ പോരാട്ടം ആവേശം കൊളുത്തുന്നു. സ്പെയിൻ ടീമിനെ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI ക്യാപ്റ്റനായി ടീമിനെ നയിക്കുമ്പോൾ അർജന്റീന ടീമിനെ പ്ലസ് ടു വിദ്യാർത്ഥി ആദി രാജേഷ് നയിക്കും. മുഖ്യാതിഥിയായി പത്തനംതിട്ട ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ജോയി പൗലോസും വിശിഷ്ടാതിഥിയായി മുനിസിപ്പൽ കൌൺസിലർ ജെനോ മാത്യുവും പങ്കെടുക്കും. ജൂലൈ 18 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിന് ആവേശത്തിന്റെ വിസിൽ മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വരൂ, ഈ പോരാട്ടത്തിന് സാക്ഷിയാകാം. ബി ദേർ, ചിയർ ലൗഡ്, സപ്പോർട്ട് യുവർ ടീം. സെൻട്രൽ സ്കൂൾ തിരുവല്ലയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രീ ഫൈനൽ ഫുട്ബോൾ പോരാട്ടം ആവേശം കൊളുത്തുന്നു. സ്പെയിൻ ടീമിനെ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI ക്യാപ്റ്റനായി ടീമിനെ നയിക്കുമ്പോൾ അർജന്റീന ടീമിനെ പ്ലസ് ടു വിദ്യാർത്ഥി ആദി രാജേഷ് നയിക്കും. മുഖ്യാതിഥിയായി പത്തനംതിട്ട ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ജോയി പൗലോസും വിശിഷ്ടാതിഥിയായി മുനിസിപ്പൽ കൌൺസിലർ ജെനോ മാത്യുവും പങ്കെടുക്കും. ജൂലൈ 18 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിന് ആവേശത്തിന്റെ വിസിൽ മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വരൂ, ഈ പോരാട്ടത്തിന് സാക്ഷിയാകാം. ബി ദേർ, ചിയർ ലൗഡ്, സപ്പോർട്ട് യുവർ ടീം.
2: വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വീറ്റ് ഡ്രീംസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആർ ജി അമൃത കാർത്തിക. ചില ഓർമ്മകൾ ചിത്രങ്ങളായല്ല നമ്മളിലേക്ക് തിരികെ എത്തുന്നത്, ശബ്ദങ്ങളായിട്ടാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ ഓർമ്മ എന്താണെന്നുള്ളത് പറയണം. അതായത് ദൂരെ ഒരു ട്രെയിൻ കടന്നു പോകുന്ന ശബ്ദം. ഇനി രാത്രിയിൽ അവസാന ബസ് സ്റ്റോപ്പിൽ നിന്ന് തിരിയുന്ന ആ ഒരു നിമിഷം. പഴയ സീലിംഗ് ഫാനിന്റെ ഒരേ താളത്തിലുള്ള ഒരു മോള്. ഇനി റേഡിയോ ഓഫ് ചെയ്ത ശേഷവും കുറച്ചു നേരം കേൾക്കുന്ന ആ നേർത്ത ശബ്ദം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായി എന്താണ് ഓർമ്മ വരുന്നതെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ മനസ്സെവിടെയോ എത്തും. അതാണ് ഓർമ്മകളുടെ ഒരു പ്രത്യേകത. അവയ്ക്കൊരു വിലാസമില്ല, ഒരു സമയവുമില്ല. ഒരു ചെറിയ ശബ്ദം മതി വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കാൻ. ഇന്നത്തെ ഈ രാത്രിയിൽ അങ്ങനെ ഒരു ശബ്ദത്തിന്റെ കൈപിടിച്ച് നമുക്കും കുറച്ചു ദൂരം പോകാമല്ലേ. ഓർമ്മകളെ പോലെ മധുരമുള്ള ചില പാട്ടുകളെയും കൂടെ കൂട്ടി

ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുതിയൊരു പുസ്തകം കിട്ടിയാൽ ആദ്യം അതിന്റെ മണം ഒന്ന് ആസ്വദിക്കും. ഒരു പഴയ പാട്ട് കേട്ടാൽ അറിയാതെ മുഴുവൻ കേട്ടിരിക്കും. ഇനി പഴയ ഡയറി കണ്ടാൽ തുറന്ന് രണ്ട് പേജ് വായിച്ചു നോക്കും. ഇതൊന്നും നമുക്ക് ആരും പഠിപ്പിച്ചതല്ല, ജീവിതം തന്നെയാണ് അതൊക്കെ പഠിപ്പിച്ചത്. ചില മനുഷ്യർ ജീവിതത്തിൽ നിന്ന് അകന്നു പോയിട്ടും അവർ നമുക്ക് സമ്മാനിച്ച ചെറിയ ശീലങ്ങൾ മാത്രം ഇന്നും നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ടാകാം ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരാളെ ഓർക്കുന്നതും ചില വരികൾ കേൾക്കുമ്പോൾ ഒരു കാലഘട്ടം മുഴുവൻ മനസ്സിലേക്ക് വരുന്നതും. അങ്ങനെയുള്ള ചില ഓർമ്മകളുടെ കൂട്ടായ്മയിലേക്കാണ് ദാ നമ്മളിപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.

90.4 റേഡിയോ പഴയ കസേര, ചില്ലലമാരയിൽ ഇരിക്കുന്ന ഒരു ചെറിയ ഷോപീസ്, വർഷങ്ങളായി ഒരേ സ്ഥലത്ത് ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു ഘടികാരം. അവ സാധാരണ വസ്തുക്കളല്ലേ? അവയെ ചുറ്റിപ്പറ്റി എത്രയോ ചിരികളും സംഭാഷണങ്ങളും നിശബ്ദതകളും നടന്നിട്ടുണ്ടാകും. വീട്ടിലെ ആളുകൾ മാറിയിട്ടുണ്ടാകും, കാലം മാറിയിട്ടുണ്ടാകും, പക്ഷേ അവയിപ്പോഴും അവിടെ തന്നെയുണ്ട്. അതുകൊണ്ടാവാം ചില വസ്തുക്കൾ കാണുമ്പോൾ അവയുടെ വിലയല്ല നമുക്ക് ഓർമ്മ വരുന്നത്, അവ കണ്ടുകൊണ്ടിരുന്ന ജീവിതമാണ് മനസ്സിലേക്ക് വരുന്നത്. ആ ഓർമ്മകളെ പോലെ കാലം തൊടാത്ത ചില ഗാനങ്ങളും നമ്മളോടൊപ്പമുണ്ടല്ലേ? അങ്ങനെ ചില ഗാനങ്ങളും നമുക്കിപ്പോൾ ആസ്വദിക്കാം.

മനുഷ്യന്റെ മനസ്സിൽ മറ്റാർക്കും അറിയാത്ത ഒരു ചെറിയ ലോകമുണ്ട്. നമ്മളെല്ലാവരും പങ്കുവെക്കുന്ന ഒരുപാട് ഓർമ്മകളും ഉണ്ടല്ലേ. എന്നാല് ആരോടും പറയാത്ത ചില ഓർമ്മകളും ഉണ്ടാകും. ഇനി ഒരു യാത്രയിലെ ഒരു ജനൽ സീറ്റ്, ഒരിക്കൽ മാത്രം കണ്ട ഒരു വഴിയോരം, ഒരു പാട്ട് കേൾക്കുമ്പോൾ മാത്രം ഓർമ്മ വരുന്ന ഒരു മുഖം, ഇതൊന്നും വലിയ സംഭവങ്ങളൊന്നുമല്ല. പക്ഷെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് പലപ്പോഴും ഇത്തരം ചെറിയ നിമിഷങ്ങളാണ്. ആരും കാണാത്ത ആ സ്വകാര്യ ലോകത്തേക്ക് ഇതുപോലെ ചില പാട്ടുകൾ കൂടി വരുമ്പോൾ നമ്മുടെ ഓർമ്മകൾക്കൊരു സുഖമാണല്ലേ.

പക്ഷെ ചില പാട്ടുകൾ സമയം പോലും മാറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങളാണ് മാറിയത്. വീടുകൾ മാറിയിട്ടുണ്ടാവാം, ജോലികൾ മാറിയിട്ടുണ്ടാവാം, ഫോൺ മാറിയിട്ടുണ്ടാവാം, നഗരങ്ങൾ മാറിയിട്ടുണ്ടാവാം. പക്ഷേ വർഷങ്ങൾക്കു ശേഷം ഒരു പഴയ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ മാറിയിട്ടില്ലെന്ന് തോന്നും. കാരണം ആ പാട്ട് നമ്മളെ പഴയ നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. നല്ല സംഗീതത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം അതാണ്, അത് കാലത്തെ അളക്കില്ല, വികാരങ്ങളെയാണ് അളക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഇന്നത്തെ രാത്രിയും ഇന്നലെയുടെ ഒരു മനോഹര സായാഹ്നമായി മാറും. അങ്ങനെ ഇന്നതാ ശ്രീ ഡ്രീംസിലൂടെ മറ്റൊരു ഗാനം കേട്ടുകൊണ്ട് ശ്രീ ഡ്രീംസിൽ നിന്നും ഞാനും യാത്രയാവുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്.

90.4 റേഡിയോ മാക്ഫാസ്റ്റ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.